0: ओम नमः शिवाय।
1: यू आर लिसनिंग टू शैवम डॉट ऑर्ग रेडियो, द 24/7 स्पिरिचुअल चैनल फ्रॉम शैवम डॉट ऑर्ग।
2: അസ്ഥികൂടം കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന്, എല്ലിന്റെ കൂട് മാത്രം, തോലും ഇതൊന്നുമില്ല. അസ്ഥികൂടം മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അത് മൂന്നെണ്ണം എങ്ങനെ ഉണ്ടാവും? എന്തെങ്കിലും വ്യത്യാസം അറിയോ? ഇത് നല്ല ആളുടെ അസ്ഥികൂടമാണെന്നോ, ഇത് ഈ തോലങ്ങോട്ട് കീറിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാവരും ഒരേപോലെയാണ്. നമ്മളുടെ വ്യത്യാസങ്ങളൊക്കെ ഈ പുറമേക്ക് ഇരിക്കുന്ന ഈ ചട്ടക്കൂടലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. ഭഗവാൻ എന്തോ കൃപ കൊണ്ട് ആ തോല് കെട്ടിത്തന്നിരിക്കുന്നതുകൊണ്ട് കയ്യിൽ കോല് കൊണ്ട് നടക്കാതെ കഴിയണമെന്നാണ് ആചാര്യസ്വാമി പ്രബോധ സുധാകരത്തിൽ പറയുന്നുണ്ട്. ഈ തോലൊന്നു മാത്രം ശരിക്ക് പൊതിഞ്ഞു തന്നിട്ടില്ലെങ്കിൽ കയ്യിൽ വടിയും കൊണ്ട് നടക്കണം, കാക്ക പുറകെ ഉണ്ടാവും എപ്പോഴും. ആ തോല് മാത്രം പുറമേക്ക് പൊതിഞ്ഞു തന്നിരിക്കുന്നത് അതാണ്. അത് കഴിഞ്ഞൊക്കെ അതേമാതിരിയാ. ഈ യക്ഷൻ ഈ മൂന്ന് അസ്ഥികൂടത്തിനെയും കൊണ്ടുവന്ന് രാജാവിന്റെ സദസ്സിൽ കൊണ്ടുവന്ന് ഇട്ടു. എന്നിട്ട് ഉറക്കെ ഒന്ന് ഗർജനം ചെയ്തു. അത്ര ഗർജനം കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഭയന്നുപോയി, രാജാവിന്റെ സദസ്സിലുള്ളവരെ. എന്നിട്ട് ആ യക്ഷൻ പറയാണ്, ഞാൻ എല്ലാ രാജ്യത്തിലേക്കും പോകുന്നു, എത്രയോ രാജാക്കന്മാരെ കൊന്നുകഴിഞ്ഞു. എന്താ കാര്യം എന്ന് വെച്ചാല്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ രാജാവിനെ വധിക്കുന്നതാണ്. രാജാവിന് ഭയം പിടിച്ചു. യക്ഷന്മാര് മനുഷ്യരെക്കാളും ശക്തിയുള്ളവരാണ്. ഈ യക്ഷൻ ഈ എന്താ ചോദ്യം എന്ന് വെച്ചാല്, ഈ മൂന്ന് അസ്ഥികൂടുണ്ട്, ഇതില് ഏറ്റവും നല്ലവനായ മനുഷ്യൻ, ഉത്തമ മനുഷ്യന്റെ അസ്ഥി ഏതാണ്, മധ്യമനായ മനുഷ്യന്റെ അസ്ഥികൂടം ഏതാണ്, അധമാധമനായ മനുഷ്യന്റെ അസ്ഥികൂടം ഏതാണ്, ഇത് മൂന്നും പറയണം. എങ്ങനെ പറയാൻ പറ്റും? ജീവനുള്ള മനുഷ്യനാണെങ്കിൽ സംസാരിക്കുന്നത് കേട്ടോ പെരുമാറുന്നത് കണ്ടിട്ടോ ഉത്തമനാണെന്ന് പറയാം, അതുപോലും ശരിക്ക് പറയാൻ പറ്റണില്ല. പുറമേക്ക് സംസാരിക്കുമ്പോഴൊക്കെ വളരെ ഭംഗിയായിട്ട് നാക്ക് പുറത്തേക്കിടുന്നതിന് മുമ്പ് മധുരം തേച്ചിട്ടേ പുറത്തേക്കിടുന്നു. ഒന്നും പറയാൻ പറ്റില്ല. സംസാരിക്കുമ്പോൾ വളരെ നന്നായിട്ട് സംസാരിക്കും, പെരുമാറുമ്പോൾ പെരുമാറും, അകത്ത വിഷമായിരിക്കും. അപ്പൊ പുറത്തേക്ക് അപ്പൊ പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോ പോട്ടെ സാമുദ്രിക ലക്ഷണമൊക്കെ നോക്കിയിട്ട് കണ്ണും ശരീരവും ഒക്കെ എങ്ങനെയുണ്ട് ഏകദേശം നോക്കിയാല് കാര്യവിവരമുള്ളവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് അതും പറ്റില്ല, കാരണം എല്ലാം ഒരേപോലെ ഇരിക്കുന്നു. കണ്ണും ശരീരവും ഒന്നും നോക്കാൻ പറ്റില്ല, എല്ലാം ഒരേപോലെ. അപ്പൊ ഈ മൂന്നെണ്ണത്തിന് എങ്ങനെ വേർതിരിച്ച് കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോഴും പറ്റില്ല. മൂന്ന് ഒരേ മാതിരി ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയാ പറ്റ? വലിയ പ്രശ്നമായി. പല കുശലന്മാരും അവിടെ ഇരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാരും വൈദ്യശാസ്ത്രം അറിയണവരും എന്നാ അവർക്ക് അനോട്ടോമിക്കൽ സ്ട്രക്ചർ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് എവിടെയെങ്കിലും വല്ല തുമ്പ് കിട്ടണ്ടോ എന്ന് വല്ലതൊന്നും നോക്കാന്ന് വെച്ചാൽ അടുത്തു വന്ന് നോക്കിയാൽ ഒന്നും കിട്ടുന്നില്ല. കാരണം വെറും അസ്ഥി കൂടെ ആളുടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ സദസ്സില് എതിർച്ചയാ കയറി വന്നൊരു മഹാപുരുഷൻ, ഒരു സന്യാസി, ഒരു അവധൂതനായിട്ടുള്ള ഒരു മഹാത്മാവ് ഇവിടെ എന്താ നടക്കുന്ന നോക്കാൻ വന്നു. അയാൾ വന്ന ഉടനെ വലിയ വിഷമത്തിലിരിക്കുകയാണ് രാജാവ്. ഈ യക്ഷനാണെങ്കിൽ താൻ വിജയിച്ച മട്ടില് ഗർജനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യക്ഷൻ ഒരു ശാപമാണ്. ഇതെവിടെ സൊല്യൂഷൻ കിട്ടുന്നു അന്നേ ഈ യക്ഷന് തന്റെ രൂപം തന്റെ പൂർവ്വ ശരീരത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ യക്ഷനും ഈ രാജാവിനെയും വധം ചെയ്ത് അടുത്ത കൊട്ടാരത്തിലേക്ക് പോവാൻ നിൽക്കാണ്. അപ്പൊ ഈ അവധൂത സന്യാസി വന്ന് അവിടെ വന്നിട്ട് പറഞ്ഞു, ഒരു ഈർക്കോല് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്, ഈർക്കല് പട്ടയുടെ ഈർക്കല് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്, ആ ഈർക്കല് ഒരു അസ്ഥികൂടത്തിന്റെ അതിന്റെ ചെവിയുടെ അവിടെ ഒരു ഓട്ട ഉണ്ടല്ലോ, അതിലൂടെ അങ്ങോട്ട് കിട്ടുകൊടുത്തു. ആ ഹോളിൽ അങ്ങോട്ട് ഇട്ടപ്പോ അത് ഇവിടെ ഇരിക്കുന്ന ഓട്ടയിൽ കൂടെ പുറത്തേക്ക് വന്നു എന്ന്, ആ ഈർക്കല് ഇട്ടുകൊടുത്തപ്പോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഏറ്റവും അധമനായ മനുഷ്യനാണ്, കാരണം അവൻ കേൾക്കുന്നതൊക്കെ അവിടെ തന്നെ വിട്ടിട്ട് പോകുന്നു. അവൻ കേൾക്കുന്നത് മുഴുവൻ അവിടെ തന്നെ വിട്ടിട്ട് പോകും. ഇത് കേട്ടപ്പോ, ഈ കഥ കേട്ടപ്പോ എനിക്ക് തോന്നി ഒരു സ്റ്റെപ്പ് വിട്ടുപോയി സന്യാസി എന്നാണ്. കാരണം എല്ലാം വിട്ടിട്ട് പോവില്ല. ദൂഷ്യമായിട്ടുള്ളവര് വേണ്ടാത്തത് അതൊക്കെ ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു പ്രത്യേക ഒരു പ്രൊവിഷനും ഉണ്ട് അവിടെ. അങ്ങനെയുള്ള ഒരു സെറ്റും ഉണ്ട്. എല്ലാം വിട്ടിട്ട് പോവില്ല. ഈ ചെവി കൂടെ കടത്തി കഴിഞ്ഞാൽ ഈ ചെവി കൂടെ പുറത്തേക്ക് വന്നു എന്നാണ്. ഏറ്റവും അധമനായ മനുഷ്യന്റെ ലക്ഷണമാണ്. മധ്യമ മനുഷ്യൻ ആരാന്ന് വെച്ചാല്, അടുത്ത അസ്ഥികൂടത്തിന്റെ ചെവിയിലേക്ക് ഈർക്കലിട്ടപ്പോ അത് ചെവിയിലൂടെ പോയിട്ട് വായിലൂടെ പുറത്തേക്ക് വന്നു എന്നാണ്. ഇപ്പൊ ഞങ്ങളെ പോലെ ഇരിക്കണവർ ചെവി കൂടെ കേട്ട് വായി കൂടെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. ചെവിയിലൂടെ കടത്തി വിട്ടിട്ട് വായി കൂടെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇത് മധ്യമനാണ് എന്നാണ്. ഉത്തമനായ മനുഷ്യൻ ചെവിയിലേക്ക് ഇട്ട് കൊടുത്തപ്പോ അത് നേരെ പുറത്തേക്കേ വന്നില്ല, നേരെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് ഏർക്കല്. ഇതാണ് ഉത്തമനായ മനുഷ്യൻ എന്നാണ്, ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ഇതാണ് ലക്ഷണം എന്നാണ്. കേൾക്കുന്നത് നേരെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനി ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ എത്ര ഉപദേശം ചെയ്താലും ഉപദേശങ്ങൾക്കോ ശാസ്ത്രങ്ങൾക്കോ ഒന്നും കുറവില്ല. കേൾക്കാനും ആളുകൾക്ക് കുറവില്ല എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഇത് അനുഭവത്തിൽ വരിക, പ്രായോഗികത്തിൽ വരിക എന്ന് വരുമ്പോഴാണ് ആളുകൾക്ക് വളരെ കുറവ് വന്നു പോകുന്നത്. അപ്പൊ എന്താ വഴി? ശാസ്ത്രങ്ങളൊക്കെ എഴുതി വെച്ചു, വേദങ്ങളുണ്ട്, വേദത്തിലേക്ക് എല്ലാവർക്കും ആക്സസ് ഇല്ല. സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും വേദാധ്യയനം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ശാസ്ത്രം ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും കാരുണ്യപൂർവ്വം കാരുണ്യം കൊണ്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ വന്നതെന്നാണ്. പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പഠിക്കണമെങ്കിലും അത് അധികാരികളായിട്ടിരിക്കണം, ഭാഷാജ്ഞാനം ഉണ്ടാവണം, പഠിച്ച് മനസ്സിലാക്കാൻ കഴിയണം, ഇല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന പ്രവചനം കേൾക്കാൻ പോകണം. ഇതൊക്കെയാണ് അതിനുള്ള വഴി. ഇതൊന്നും ഇല്ലാതെ തനിയെ ചെയ്യാൻ എന്തെങ്കിലും വേണം. ഈ വേദാർത്ഥം തന്നെ നമുക്ക് ഉപബ്രഹ്മണം ചെയ്യാനാണ് പുരാണങ്ങളൊക്കെ രചിച്ചിരിക്കുന്നത്. അത് കുറച്ചുകൂടെ ചോട്ടിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് ആരെങ്കിലും ഉപദേശം ചെയ്തു തരണം. ഒരു മഹാപുരുഷൻ വന്ന് ഇന്നതാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തരണം. അതിനാ വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പരമേശ്വരൻ തന്നെ ഇറങ്ങി വരേണ്ടിയിരിക്കുന്നു എന്ന് വൃത്തിയില്ല. ഞാൻ ശങ്കര വിജയം ഇവിടെ മുമ്പില് പറയുന്ന സമയത്ത് തന്നെ ഈ ചരിത്രം പറഞ്ഞിട്ടാണ്. ദക്ഷിണാമൂർത്തി സ്വരൂപനായിട്ട് ഭഗവാൻ, മൗനസ്വരൂപിയായിട്ടിരുന്ന ഭഗവാൻ കാരുണ്യം കൊണ്ട് സനകൻ, സനന്ദനൻ, സനത്കുമാരൻ, സനത് സുജാതൻ ഇങ്ങനെയിരിക്കുന്ന ബ്രഹ്മപുത്രന്മാരായിട്ടുള്ള മഹാത്മാക്കൾക്കൊക്കെ മൗനം കൊണ്ട് തന്നെ ഉപദേശം ചെയ്തു. അവർക്ക് തൃപ്തിയായി. ലോകത്തിലിരിക്കുന്നവർക്ക് അങ്ങനെ ഉപദേശം ചെയ്താൽ മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് ഇറങ്ങി വന്നു എന്നാണ്. ആ ലെവലിൽ നിന്ന് ഇറങ്ങി വന്ന് നമുക്ക് ഉപദേശം ചെയ്യാനായിട്ട് അജ്ഞാനാന്തർഗ്രഹണ പതിതാൻ ആത്മവിദ്യോപദേശൈഹി ത്രാതും ലോകാൻ ഭവദവശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തി ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. അജ്ഞാനാന്തർഗ്രഹണ പതിതാൻ ആത്മവിദ്യോപദേശൈഹി ത്രാതും. അജ്ഞാനം കൊണ്ട് ഭഗവാനെ അറിയാതെ സംസാരത്തിലെ മുഴുകി നമ്മളെ മാതിരി ഇരിക്കുന്ന സാധാരണ ജനങ്ങൾ എന്തോ കർമ്മങ്ങൾ ചെയ്യുന്നു, പഴപ്പിനു വേണ്ടി എന്തോ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു, ആഹാര സമ്പാദനം എന്തോ കഴിഞ്ഞു പോണ്ടിയിരിക്കുന്നു, സാത്വികമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊന്നും ഉപേക്ഷിക്കാനും നിവൃത്തിയില്ല. ഇതിനിടെ കൂടെ ഭഗവത് ഭക്തിയും വേണം, ഭഗവാനെ അറിയുകയും വേണം. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ അവർക്ക് വേണ്ടി ഇറങ്ങി വരേണ്ടിയിരിക്കുന്നു. അവരെ രക്ഷിക്കാനായിട്ട് ആ പരമേശ്വരൻ തന്നെ ഇറങ്ങി ചോട്ടിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങോട്ട് കയറിപ്പോകുന്നവർക്ക് ഭഗവാൻ അവരെ തനിയെ വിടാണ്. ഋഷീശ്വരന്മാരൊക്കെ അവർ സ്വയമേവ അനുഭവിക്കാൻ ശക്തരാണ്. ഇത് ആ ശക്തിയില്ലാത്തവർക്ക്, ഭഗവാനെ അറിയാൻ തപസ് ചെയ്യാനുള്ള ശക്തി പോലും ഇല്ലാത്തവർക്ക്. സാധാരണ ജനങ്ങൾക്ക് തപസ്സുമില്ല, യോഗവുമില്ല. നമന്ത്രം നോ യന്ത്രം തഥപി നജാനേ സ്തുതിമഹോ നജാഹ്വാനം ധ്യാനം തഥപി നജാനേ സ്തുതികഥാഹ നജാനേ മന്ത്ര. ഒന്നും അറിയില്ല, അമ്മയോട് പറയാണേ. നജാനേ വിലപനം പരം ജാനേ മാതഹ ത്വത അനുസരണം തത്കൃത ഫലം. അതെങ്കിലും പോട്ടെ, അതുപോലും അറിയാത്ത സ്ഥിതിയാണ്. ഈശ്വര അനുസരണം എന്ന് പോലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി ഭഗവാൻ പരമകൃപയോടുകൂടെ ചോട്ടിലേക്ക് ഇറങ്ങി വന്ന് ആ പരമേശ്വരൻ തന്നെ ശങ്കരാചാര്യ സ്വരൂപമായിട്ട് ഇറങ്ങി വന്ന് ലോകത്തിൽ സഞ്ചരിച്ച് വേദാന്ത തത്വത്തിനെ അറിയാൻ ശക്തിയുള്ളവർക്ക്, ഉപനിഷത് തത്വം അറിയാൻ ശക്തിയുള്ളവർക്ക് ഉപനിഷത് തത്വം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അതിനൊക്കെ ഭാഷ്യങ്ങളൊക്കെ രചിച്ചു. ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യമൊക്കെ രചിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പ്രകരണ ഗ്രന്ഥങ്ങളായിട്ട് വിവേക ചൂടാമണി, ആത്മബോധം, അപരോക്ഷാനുഭൂതി ഇങ്ങനെയിരിക്കുന്ന പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചു. അതിലേക്കും പോകാൻ നിവൃത്തിയില്ല. അതേ വേദാന്ത തത്വത്തിനെ തന്നെ കുറച്ചുകൂടെ ചുരുക്കിക്കൊണ്ടുവന്നിട്ടാണ് ഭജഗോവിന്ദ പോലെ വളരെ ലളിതമായിട്ട് നാളെ മുതൽ നമ്മള് രാവിലെ 7 മണി മുതൽ 8 മണി വരെ നമ്മളുടെ ശ്രുതിവാണി പുതിയ കെട്ടിടത്തിൽ പൂങ്കുന്നത്ത് രാവിലെ 7 മണി മുതൽ 8 മണി വരെ ഭജഗോവിന്ദമാണ് പറയാൻ പോണത്. 1 മണിക്കൂർ വളരെ അമൃതം പോലെ. ആരോ ഈയിടെ ഒരു ചർച്ച വന്നു, നമ്മുടെ തലയടിയിൽ വെച്ച ഒരു ചർച്ച വന്നപ്പോ, ശങ്കരാചാര്യരുടെ കാലത്ത് മലയാള ഭാഷ വളർന്നിട്ടുണ്ടായിരുന്നില്ലേ, എന്തുകൊണ്ടാ ശങ്കരാചാര്യ സ്വാമി മലയാളത്തിൽ ഒരു കൃതി രചിക്കാത്തത് എന്നൊരു ഒരു ചോദ്യം ആരോ കുട്ടികളെ ചോദിച്ചു. അതിനിടയില് ചർച്ചയ്ക്ക് അധ്യക്ഷം വഹിച്ചിരുന്ന ഒരു മഹാത്മാവ് അദ്ദേഹം പറഞ്ഞു, ശങ്കരാചാര്യർ മലയാളത്തിൽ രചിച്ചിട്ടില്ലെങ്കിൽ മലയാളം വളർന്നിരുന്നുവോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ശങ്കരാചാര്യസ്വാമി മലയാളത്തിൽ കൃതികളൊന്നും രചിച്ചിട്ടില്ലെങ്കിലും മലയാളം പോലെ തന്നെ മലയാളികൾക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ സംസ്കൃതത്തില് ഒരു കൃതി രചിച്ചിട്ടുണ്ട് ഭജഗോവിന്ദം. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മലയാളം അറിഞ്ഞാൽ മതി, നല്ല ശുദ്ധ മലയാളം അറിയെങ്കിൽ ഭജഗോവിന്ദം മനസ്സിലാവും. സംസ്കൃതമൊന്നും കടുകട്ടിയായിട്ട് സംസ്കൃതമൊന്നും അറിയണമെന്നൊന്നുമില്ല, ലളിതമായിട്ട്, വളരെ ലളിതമായിട്ട് അത് ഗാനമാണ്, സംഗീതമാണ്. അങ്ങനെ ഇരിക്കുന്ന ഭജഗോവിന്ദം പോലെ ഇരിക്കുന്ന കൃതികളെ രചിച്ചു. ഭജഗോവിന്ദം വളരെ ലളിതമാണ്, സരളമാണെങ്കിൽ പോലും പറയുന്ന ആശയങ്ങൾ അതിഗംഭീരാണ്. എന്താ പറയുന്നറിയോ, സുരമന്ദിരതരു മൂലനിവാസ ശയ്യാഭൂതലം അജിനം വാസ സർവപരിഗ്രഹ ഭോഗത്യാഗ കസ്യ സുഖം ന കരോതി വിരാഗ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സന്യാസധർമ്മമാണ് ചില ശ്ലോകങ്ങളിൽ പറയുന്നത്. ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിൽ കിടന്നാ മതി, മരത്തിന്റെ തോല് മരപുരി ഉടുത്താ മതി, പരിഗ്രഹമൊന്നുമില്ലാതെ സുഖമായിട്ടിരിക്കുകയാണെങ്കിൽ അതിനേക്കാളും വലിയ സുഖമൊന്നുമില്ല എന്നാണ്, യതിയായിട്ടിരിക്കുന്നതിനേക്കാളും വലിയ സുഖമൊന്നുമില്ല എന്നാണ്. അപ്പോ അതിനേക്കാളും ചോട്ടിലേക്ക് ഇറങ്ങി വരേണ്ടിയിരിക്കുന്നു എന്നാണ്. നമ്മളെ പോലെ ഇരിക്കുന്നവർക്ക് മനസ്സിന്റെ ലോകത്തിൽ കുടുങ്ങിക്കൊണ്ട് ഭഗവാനെ അറിയാനും ശക്തിയില്ല, ത്യാഗം ചെയ്യാനും ശക്തിയില്ല, സന്യാസത്തിനും ശക്തിയില്ല, വൈരാഗ്യവുമില്ല, വിവേകവുമില്ല, എന്തോ കുടുംബം കുട്ടികളെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. ഇതൊന്നും ഇരിക്കുന്നതൊന്നും വിടാനും പറ്റില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാനെ അറിയുകയും വേണം, ഭഗവത് ഭക്തിയും വേണം ഉള്ളില്. ഈ ഭഗവാനെ അന്തരംഗത്തിൽ അനുഭവിക്കുകയും വേണം. അതിനെന്താ വഴി? അങ്ങനെ ഭഗവാനെ അനുഭവിക്കാൻ എന്താ വഴി എന്നാണ്. അപ്പോഴാണ് കുറച്ചുകൂടെ ചോട്ടിൽ ഇറങ്ങി വന്നിട്ട് സർവ്വസാധാരണമായിട്ടിരിക്കുന്നവർക്ക് പോലും ഈ സ്തോത്രകൃതികളായിട്ട് രചിച്ചത്, അതിലേറ്റവും മനോഹരമായിട്ട്, വളരെ മനോഹരമായിട്ട്. രണ്ട് ദിവസം മുമ്പ് നമ്മുടെ നാരായണീയ പ്രവചനത്തിൽ തന്നെ പറഞ്ഞല്ലോ, സൗന്ദര്യ ലഹരിയും ശിവാനന്ദ ലഹരിയും രണ്ട് കണ്ണുകളുടെ മാതിരിയാണ്, സൂര്യനും ചന്ദ്രനും മാതിരിയാണ്. സൗന്ദര്യ ലഹരി വളരെ ലളിതമായ കൃതിയൊന്നുമല്ല, സാധാരണ ആളുകൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള കൃതിയുമല്ല സൗന്ദര്യ ലഹരി, അത് വളരെ രഹസ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു കൃതിയാണ്. ശിവാനന്ദ ലഹരി അങ്ങനെയല്ല, സാധാരണ ഗൃഹസ്ഥന്മാർക്ക് കുടുംബികൾക്ക് വിഷയവാസനയിൽ മുങ്ങിയിരിക്കുന്ന ലൗകികന്മാർക്ക് പോലും രക്ഷപ്പെടാൻ വഴിയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്കില് അങ്ങനെ ഇരിക്കുന്നവർക്കും ഗതിയുണ്ട് എന്നാണ്. ഒന്നും ചെയ്യാം, വേദാന്ത വിചാരം ചെയ്യാൻ പറ്റില്ല, തപസ് ചെയ്യാൻ പറ്റില്ല, ഈശ്വര വിചാരം ചെയ്യാൻ ഈ കാര്യങ്ങളൊന്നും വിട്ട് ഒരിടത്തേക്കും പോവാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്നവർക്കും ഉള്ള പ്രാർത്ഥനകള്, അതേസമയം വേദാന്ത തത്വം വരെ കൊണ്ട് എത്തിച്ചുകൊണ്ട് വളരെ ലളിതമായിട്ട്, സരളമായിട്ട്, ഭക്തി സാന്ദ്രമായിട്ട്. ഭക്തി എന്ന് പറയുമ്പോ തന്നെ അതിന് യാതൊരു കണ്ടീഷനും ഇല്ല, അതിന് യാതൊരുവിധ തടസ്സവുമില്ല. ഏത് ദശയിലും ചെറിയ കുട്ടി മുതൽ വയസ്സായ വൃദ്ധൻ വരെ, ധനികനായാലും ശരി, ദരിദ്രനായാലും ശരി, ബുദ്ധിശക്തി വേണമെന്നില്ല, ശാസ്ത്രജ്ഞാനം വേണമെന്നില്ല, ഇതൊന്നുമില്ലെങ്കിലും ഭഗവാൻ ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? അത് മതി എന്നാണ്. ഇനി അതും പറ്റിയില്ലെങ്കിൽ മനസ്സിൽ സ്മരിക്കാൻ പറ്റിയാ മതി എന്നാണ്. ഇനി മനസ്സിൽ സ്മരിക്കാൻ പോലും പറ്റണില്ലെങ്കിൽ ഭഗവാനെ എനിക്ക് അതും പറ്റണില്ല, നീയേ ഗതി എന്ന് ഒരു സറണ്ടർ ആ ഭാവത്തിലെങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റിയാലും മതി എന്നാണ്. വലിയ ഭക്തന്മാരുടെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാല്, നമ്മൾ പല ചരിത്രങ്ങളും നാളെ മുതൽ രണ്ട് മൂന്ന് ദിവസം നോക്കും, ചില ചരിത്രങ്ങളൊക്കെ നോക്കാം. ശിവഭക്തന്മാരുടെ ഈ 63 നായന്മാർ, 64 പേര് മാണിക്യവാചക സ്വാമികളടക്കം ഈ തമിഴ് സമ്പ്രദായത്തില്, അതല്ലാതെ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ശിവഭക്തന്മാർ, ഇവരിൽ പലരുടെ ചരിത്രം എടുത്തു നോക്കിയാല് അവർ അങ്ങോട്ട് ഭഗവാനെ തേടിക്കൊണ്ടുപോയി, അങ്ങോട്ട് ഭഗവാനെ അന്വേഷിച്ചു കൊണ്ടുപോയി, ഭഗവാനെ പ്രാപിക്കാനായിട്ട് അവരങ്ങോട്ട് പോയി എന്ന് കഥയില്ല. ഭഗവാനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, ഭഗവാനാണ് ഇങ്ങോട്ട് വന്ന്. അതാണ് തടുത്ത് ആൾക്കൊണ്ട പുരാണം എന്നുള്ളത്. തടുത്ത് ആൾക്കൊള്ളുക എന്ന് വെച്ചാല് നമുക്ക് ലൗകികത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടാവാം, നമുക്ക് ശാന്തിക്കുള്ള വഴി അറിയില്ല, അജ്ഞാനത്തിൽ കടന്നു മുങ്ങിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് ഭഗവാന് വേണമെന്ന് ഇനിയും തോന്നിയിട്ടില്ല, നമുക്ക് ഈശ്വര വിചാരം ചെയ്യണമെന്ന് എനിക്ക് ഇനിയും തോന്നിയിട്ടില്ലെങ്കില് ആ കരുണാമൂർത്തിയായിട്ടുള്ള ഭഗവാൻ വന്ന് നമ്മളെ തോന്നിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. ജീവപ്രയത്നമേ ഇല്ല എന്നാണ്. ഇതാണ് ഭഗവാന്റെ കൃപ എന്ന് പറയുന്നത്. പഞ്ചകൃത്യങ്ങളാണ് ഭഗവാൻ പറയുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നാണ്. അനുഗ്രഹം ഈ ശിവഭക്തന്മാരുടെ ചരിത്രത്തില് ശൈവ സിദ്ധാന്തമുണ്ട്. അവരുടെ സിദ്ധാന്തം ശിവജ്ഞാനബോധം എന്ന് പറഞ്ഞൊരു കൃതിയാണ് തമിഴില്. അതിൽ അവർ പ്രധാനമായിട്ട് ഈ ഭക്തന്മാരുടെ ചരിത്രത്തിന് വെച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ഭക്തന്മാരെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു, ഇതൊക്കെ നോക്കിക്കൊണ്ട് അവർ അതിനൊരു സിദ്ധാന്തം രൂപീകരിച്ച് വെച്ചുകൊണ്ട് പറയുന്നു, ഒരു ജീവൻ ജനിക്കുമ്പോ മൂന്ന് മലങ്ങളാണ്. മലം എന്ന് വെച്ചാല് അഴുക്ക്, അതായത് ഉള്ളിലിരിക്കുന്ന അഴുക്കാണ്. ഭഗവാനെ അറിയാൻ കഴിയാതെ നമ്മളെ തടഞ്ഞു നിർത്തുന്നത് മൂന്ന് മലങ്ങൾ. ഒന്ന് കർമ്മം, വേറെ ഒന്ന് മായ, അജ്ഞാനം, ലോകവിഷയം. രണ്ടും പിന്നെ പറയാം. മൂന്നാമത്തെ ആണവമലം എന്നാണ് പറയുന്നത്. ഇതിൽ കർമ്മമലം എന്ന് വെച്ചാല് കർമ്മബന്ധം തന്നെ, പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലം. നമ്മൾ വേണമെന്ന് വെച്ചാലും വേണ്ട എന്ന് വെച്ചാൽ അനുഭവിച്ചേ തീരൂ. നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ട് ഒരു കുടുംബത്തിൽ ജനിക്കുന്നു, ഒരു ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ വേണമെന്ന് വെച്ച് വരുത്തിയതല്ല, അങ്ങനെ വന്നുപോയിരിക്കുന്നു. ഭഗവത് ഭക്തിക്ക് ഒരു സാഹചര്യവും ഇല്ലാത്തൊരു കുടുംബത്തിൽ വന്ന് ജനിച്ചിരിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. ഇതൊക്കെ നമ്മൾ തവർക്കാൻ പറ്റില്ല. നമ്മൾ ആ കർമ്മം കൊണ്ട് അങ്ങനെ വന്ന് ജനിച്ചു കഴിഞ്ഞു. ഇത് കർമ്മമലം. ഇത് ചെയ്യാൻ, ഇതില്ലാതാക്കാൻ അവർ പറയുന്നത് ചര്യാണ്. അതായത് അമ്പലകത്തിൽ പോവുക, ഭഗവാനെ സേവ ചെയ്യുക, അവിടെയൊക്കെ വൃത്തിയാക്കി വെക്കുക, ഭഗവത് ഭക്തന്മാർക്ക് സേവ ചെയ്യുക, ഇങ്ങനെയൊക്കെ. പിന്നെ രണ്ടാമത് മായ, അജ്ഞാനം എന്നാണ്. അതും അതിനും വഴി പറയുന്നുണ്ട്. മൂന്നാമത്തെ മലം ഈ ആണവമലം എന്ന് പറയുന്നത് അഹങ്കാരം, ജീവത്വഭാവന, ഞാൻ ഒരാളുണ്ട് തോന്നൽ നമുക്കുണ്ട്. ഇതുള്ളത്തോളം കാലം പൂർണ്ണമായിട്ട് ഭഗവാനെ അറിഞ്ഞ് അനുഭവിക്കാൻ പറ്റില്ല. ഇത് പോവാൻ എന്താ വഴി എന്ന് വെച്ചാൽ അതിന് പറയുന്നു അരുൾ എന്നാണ്. കൃപയല്ലാതെ വേറെ വഴിയേ ഇല്ല എന്നാണ്. ജീവന്റെ പ്രയത്നം കൊണ്ട് ജീവത്വഭാവന കളയാൻ പറ്റില്ല. രമണ മഹർഷി വളരെ ഭംഗിയായിട്ട് പറയും, ഈ ജീവനെ, ജീവത്വഭാവനയെ കളയാൻ നമ്മൾ പോയി ഭഗവാനെ അഹങ്കാരം ഇല്ലാതാക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഈ അഹങ്കാരം ഇല്ലാതാക്കണം എന്ന് വെച്ചാൽ ഞാനേ ഇല്ലാതാവണം, അന്തരംഗത്തിൽ ഭഗവാൻ മാത്രമായിട്ടിരിക്കുന്ന അവസ്ഥ വരണം. ഇങ്ങനെ ജീവൻ തന്നെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ അഹങ്കാരത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാല് രമണ മഹർഷി പറയും, ഒരു കള്ളൻ അയാളെ തന്നെ പോലീസിന്റെ വേഷം കിട്ടിയിട്ട് അയാളെ തന്നെ കള്ളനെ തേടുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? അയാൾ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ? കള്ളൻ അയാൾ തന്നെയാണ് കള്ളൻ. ഈ ജീവത്വഭാവന, ഞാൻ എന്നുള്ള വിചാരം, അതില്ലാതാവാൻ ഞാൻ ശ്രമിച്ചിട്ട് പറ്റില്ല. അത് ഭഗവാന്റെ കൃപയെ പറ്റുള്ളൂ. ഭഗവാന്റെ കൃപയല്ലാതെ വേറെ ഗതിയില്ലാത്തതിന് ഒരു ലിമിറ്റ് വരെ ശ്രമിക്കാം. ആ ശ്രമം ഉണ്ട് നമുക്ക് തോന്നുന്നു. ഒരു ലിമിറ്റ് വരെ നമ്മൾ ശ്രമിക്കുന്നു ഭഗവാനെ പ്രാപിക്കാനായിട്ട്. ഒരു ലിമിറ്റ് കഴിഞ്ഞാല് ഈ നദി സ്രോതസ് നോക്കിയാല് അത് ഒഴുകി ഒഴുകി ഒഴുകി ഒഴുകി ഒഴുകി സമുദ്രം വരെ പോണു. ഇപ്പൊ ഗംഗാനദി ഗോമുഖെന്ന് അവിടുന്ന് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്ന് ഗംഗോത്രി ഇങ്ങനെ വന്ന് കാശിയിൽ വന്ന് എത്രയോ കൈവഴി ചാലുകളൊക്കെ അതിൽ വന്ന് കലന്ന് ചേർന്ന് നദി വലിയ നദിയായി. ഗംഗാസാഗർ സംഗമം ഉണ്ടല്ലോ കൽക്കട്ടയിലൊക്കെ പോയി കഴിഞ്ഞാല്, കൽക്കട്ടയില് പോയിരുന്നാല് നോക്കിയാല് ദക്ഷിണേശ്വരത്തൊക്കെ ശ്രീരാമകൃഷ്ണദേവനൊക്കെ ഇരുന്ന ദക്ഷിണേശ്വരം ക്ഷേത്രത്തിന്റെ അടുത്ത് പോയാല് ഈ ഗംഗ ഇങ്ങനെ പ്രവാഹമുണ്ട്. അവിടെ നിന്ന് നോക്കിയാല് നമുക്കൊരു അത്ഭുതം കാണാം. എന്താന്ന് വെച്ചാല് ഗംഗ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണു എന്ന് വെച്ചാല് ചിലപ്പോ കാണാം അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകും. ചിലപ്പോ ആ വെള്ളം എടുത്ത് നമ്മൾ വായിലൊഴിച്ചു നോക്കിയാല് ഉപ്പുവെള്ളമായിരിക്കും. സമുദ്രത്തിൽ എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഈ ഗംഗാജലം എടുത്ത് നമ്മൾ വായിലൊഴിച്ചാൽ ഉപ്പുവെള്ളമായിരിക്കും. നേരെ പ്രതിസ്രോത പ്രവർത്തനം, സ്രോതസ് വരുന്ന അങ്ങോട്ടേക്ക് തന്നെ ഒഴുകുന്നുണ്ടാവും. എന്താന്ന് വെച്ചാല് ഒരു ഘട്ടത്തില് നദി പ്രവഹിച്ചു വരുമ്പോ, ഒരു ഘട്ടത്തിൽ എത്തുമ്പോ സമുദ്രം നദിയിലേക്ക് പ്രവഹിക്കുന്നു എന്നാണ്. നദി സമുദ്രത്തിലേക്ക് പ്രവഹിക്കില്ല, സമുദ്രം വന്ന് നദിയെ പകുതി വഴിയിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോവുക. ഒരു ഘട്ടം വരെ ഈ ജീവൻ ഭഗവാനെ പ്രാപിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ആ ഭഗവത് ശക്തി, ആ അനന്തത, അനന്തമായ ശക്തി ഇങ്ങോട്ട് വന്ന് പിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നാണ്. ഒരു അത്ഭുതമായ ഒരു പ്രതിഭാസം. ഇത് അനുഭവത്തിലേ അറിയുള്ളൂ. നമുക്കൊരു ഘട്ടത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും. ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സ്റ്റെപ്പ്, ഒരു കൈ അനക്കാൻ പറ്റില്ല. കൃപയല്ലാതെ വേറെ വഴിയേ ഇല്ല എന്നാണ്. ഇതാണ് ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട്. നായമാത്മാ ബലഹീനേന ലഭ്യ യമേവ ഏഷ വൃണുതേ തേന ലഭ്യ തസ്യേഷ ആത്മാ വിവൃണുതേ തനും സ്വാം. ഈ ആത്മാവായിട്ട് ഈ ശക്തിയായിട്ട് തന്നെ ആരെ വന്ന് വരിച്ചു കൊണ്ടുപോകുന്നു എന്നാണ്. അതിനെയാണ് നമ്മൾ ഭക്തിയുടെ ഭാഷയിൽ പറയുമ്പോൾ കൃപ എന്ന് പറയുന്നത്. ആ മഹാശക്തി വന്ന് ആകർഷിച്ചു കൊണ്ടുപോകുന്നു, പിടിച്ചുകൊണ്ടുപോകുന്നു. ജീവന്റെ പ്രയത്നമില്ല അവിടെ. വലിയ ഭക്തന്മാരുടെ ചരിത്രമൊക്കെ നോക്കിയാൽ ഇതാണ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടെ ആ ഭഗവാനെ വേണം എന്ന് നമ്മൾ തോന്നണമെങ്കിൽ അന്തരംഗത്തിൽ, ഭഗവാനെ എനിക്കൊന്നും പറ്റുന്നില്ല എന്നെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ ആ ഭഗവാൻ വന്ന് പിടിച്ചുകൊണ്ടു. ഇത്രയും ലളിതമായിട്ട് വേറെ ഏത് മാർഗത്തിൽ ഇറങ്ങി വരാൻ പറ്റും? ഇനിയിപ്പോ ഈ ഭക്തിയും ജ്ഞാനവും വേറെയാണോ ചോദിച്ചാൽ ഇത് രണ്ടും വേറെയല്ല, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് രണ്ടും വേറെയും തോന്നുന്നതാണ് അജ്ഞാനം എന്നാണ്. ഇത് രണ്ടും വേറെയേ അല്ല, ഒന്ന് തന്നെയാ. ഭക്തി വേറെയല്ല, ജ്ഞാനം വേറെയല്ല, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. തിരുമൂലസ്വാമികള് ഈ ശിവഭക്തി എന്നുള്ളത് മുഴുവൻ തമിഴ്നാട്ടിലാണ് ധാരാളം വന്നിരിക്കുന്നത്. തെന്നാടുടയ ശിവനെ പോറ്റി. തമിഴ്നാട്ടിന് ചേർന്ന ദൈവമാണ് ശിവൻ എന്നാണ്, അവർക്ക് സ്വന്തമാണെന്നാണ്. ശിവഭക്തന്മാരുടെ ചരിത്രങ്ങളും കൃതികളും ഒക്കെ തമിഴിലാണ് നമുക്ക് അധികം കിട്ടുന്നത്. തിരുമൂലർ സ്വാമികള് ഒരിടത്ത് പറയുന്നുണ്ട്, ഭക്തി വേറെ ജ്ഞാനം വേറെ എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാൾക്ക് ഭക്തി എന്താണെന്നും അറിയില്ല, ജ്ഞാനം എന്താണെന്നും അറിയില്ല, രണ്ടും അനുഭവിച്ചിട്ടില്ല എന്നാണ്. അൻപും ശിവമും ഇരണ്ടെൻപാർ അറിവിലാർ. അൻപേ ശിവമാവത് യാറും അറിയിലാർ. അൻപേ ശിവമാവത് യാറും അറിന്ത പിൻ അൻപേ ശിവമായി അമർന്തിരന്താറേ. അൻപ് എന്ന് വെച്ചാൽ ഭക്തി, പ്രേമം. ശിവം എന്ന് വെച്ചാൽ ജ്ഞാനസ്വരൂപം. ഇത് രണ്ടും വേറെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സ്വരൂപം. ഇനി വേറെ ഒരു അർത്ഥത്തിൽ ഇതിനെ തന്നെ എടുത്താല് ശിവൻ ആരാണെന്ന് വെച്ചാല് ചന്ദ്രകലാധരനായിട്ട് ഭഗവാനെ നമ്മൾ മൂർത്തിയായിട്ട് ധ്യാനിക്കുന്നുണ്ടെങ്കിലും ഭഗവാനെ ത്രിശൂലധാരിയായിട്ട്, പിനാകപാണിയായിട്ട്, കൈലാസവാസിയായിട്ട്, നാഗഭൂഷണനായിട്ട് നമ്മൾ ഭഗവാനെ ഭാവന ചെയ്യുന്നുണ്ടെങ്കിലും ആ ഭാവന തന്നെ ത്യാഗമൂർത്തിയായിട്ടാണ്. അങ്ങനെ ഭഗവാനെ നമ്മൾ ഭാവന ചെയ്യുന്നുണ്ടെങ്കിലും ആ ഭഗവാന്റെ സ്വരൂപം എന്താണെന്ന് വെച്ചാല് അൻപേ ശിവം എന്നാ പറയുന്നത്. പ്രേമമാണ് ഭഗവാന്റെ സ്വരൂപം. നാരദ ഭക്തിസൂത്രത്തില് സാധു അനന്യ പ്രേമരൂപ സാത്വസ്മിൻ പരമപ്രേമരൂപ. പരമപ്രേമരൂപം അനിർവചനീയ പ്രേമസ്വരൂപം എന്നാണ്. നിർവചിക്കാൻ കഴിയാത്ത പ്രേമമേ സ്വരൂപമായിട്ടുള്ളതാണ്. അതിനാണ് ഇവിടെ അൻപ് എന്ന് പറഞ്ഞത്. അൻപേ ശിവം എന്നാണ്. ഭഗവാന്റെ സ്വരൂപം എന്താണ്? അൻപാണ് എന്നാണ്. ഭക്തിയാണ്, പ്രേമമാണ്. ഭക്തി വേറെ, ഭഗവാൻ വേറെ അല്ല. ആ ഭാവം വരുന്നുണ്ടല്ലോ നമ്മളുടെ ഉള്ളില്, ഭഗവാൻ എന്ന് പറയുമ്പോൾ ഒരു ആർദ്രത വരുന്നുണ്ടല്ലോ, ആ ആർദ്രത തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം എന്നാണ്. ഇനി ഭഗവാന് പ്രത്യേക രൂപമൊന്നും കൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഈ ആർദ്രത തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം, ഈ പ്രേമം തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം. അതുകൊണ്ടാണ് മഹാപുരുഷന്മാര്, ജ്ഞാനികളായിട്ടുള്ള മഹാത്മാക്കളൊക്കെ ആർദ്രതയേ സ്വരൂപമായിട്ടിരിക്കുന്നത്, കാരുണ്യമേ സ്വരൂപമായിട്ട്. കാരണം എപ്പോഴും ആർദ്രതയെക്കുറിച്ചേ ഭാവന ചെയ്തുകൊണ്ടിരുന്ന, ആർദ്രതയെ തന്നെ ധ്യാനം ചെയ്തുകൊണ്ടിരുന്ന, പ്രേമത്തിനെ തന്നെ ധ്യാനം ചെയ്തുകൊണ്ടിരുന്ന അവരൊക്കെ വേറെ എങ്ങനെ ആവാൻ പറ്റും? അവർക്ക് ആരെയും ദ്വേഷിക്കാൻ കഴിയില്ല, അവർക്ക് അന്യമായിട്ടൊന്നും കാണാൻ കഴിയില്ല. കാരണം ഭഗവാന്റെ സ്വരൂപം തന്നെ ആ പ്രേമമാണെന്ന്. അതാണ് പരമപ്രേമരൂപാണ് അൻപും ശിവമും. ഇത് രണ്ടും വേറെയല്ല, ഭക്തി വേറെയല്ല, ജ്ഞാനം വേറെയല്ല. ഭക്തി തന്നെയാണ് ജ്ഞാനം, ജ്ഞാനം തന്നെയാണ് ഭക്തി. മാർഗത്തിന് വേണമെങ്കിൽ ഭേദം ഉണ്ടാവാം. ജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ അന്വേഷണ മാർഗത്തിലൂടെ, വിചാരത്തിലൂടെ പോകുന്നു. ആ വിചാരവും പ്രേമപൂർവ്വമുള്ള വിചാരമാണ്. അത് ഒരു ഇന്റലക്ച്വൽ, ഒരു ജിംനാസ്റ്റിക്സ് അല്ല ഈ ആത്മവിചാരം എന്ന് പറയുന്നത്. രമണ മഹർഷി പറയും, അദ്ദേഹം ആത്മവിചാരത്തിനെ കുറിച്ച് പറയുമ്പോ ഭക്തിപൂർവമായ വിചാരം എന്ന് പറയും. വേദാന്ത ശാസ്ത്രത്തില് ആത്മവിചാരം ചെയ്യണമെങ്കിൽ, തത്വവിചാരം ചെയ്യണമെങ്കിൽ വളരെ പ്രധാനമായിട്ട് വേണ്ട ഒരു ഗുണം പറയുന്നത് ശ്രദ്ധ എന്നാണ്. ശ്രദ്ധയില്ലെങ്കിൽ വേദാന്ത വിചാരം ചെയ്യാൻ പറ്റില്ല. ഈ ശ്രദ്ധ എന്താന്ന് വെച്ചാല്, നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നു ശ്രദ്ധ എന്ന് വെച്ചാല് കേട്ടോണ്ടിരിക്കുക, അറ്റൻഷനാണ്. ക്ലാസ്സിലൊക്കെ കുട്ടികളോട് പറയും ശ്രദ്ധയായിട്ടിരിക്കുക എന്ന് പറയും. നമ്മൾ ആ പദത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണില്ല. ശ്രദ്ധ എന്ന് വെച്ചാല് ഒരു പ്രത്യേക ക്വാളിറ്റി നമ്മളുടെ ഉള്ളില്. വേദാന്ത വിഷയങ്ങളോ ഭഗവത് വിഷയങ്ങളോ കേൾക്കുന്ന സമയത്ത് കേട്ട മാത്രയിൽ അതിന്റെ മർമ്മം നമുക്ക് കിട്ടുന്നു, കേട്ട മാത്രയിൽ നമ്മളുടെ ഉള്ളിൽ അനുഭവമായിട്ട് തീരുന്നു. അത് ഒരു വെറും ഒരു അറിവല്ല, അനുഭവമായിട്ടിരിക്കുന്നു എന്ന്. അങ്ങനെ കേൾക്കാനുള്ള ശക്തിയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഗുരുവാക്യത്തിനെയോ ശാസ്ത്രവാക്യത്തിനെയോ, ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യ അവധാരണ സാ ശ്രദ്ധ കഥിത സദ്ഭി യയാ വസ്തു ഉപലഭ്യതയെന്ന്. വിവേക ചൂടാമണിയില് ആചാര്യസ്വാമി പറഞ്ഞു, ഈ ശ്രദ്ധ എന്താന്ന് വെച്ചാല് ശാസ്ത്രത്തിനെയോ ഗുരുവിന്റെ വാക്യത്തിലോ ഭഗവത് കാര്യങ്ങളോ ഭഗവത് തത്വങ്ങളോ കേൾക്കുമ്പോ കേട്ട മാത്രമേ അല്ല, ചിന്തിച്ചിട്ടൊന്നുമല്ല, മനനം ചെയ്തിട്ടോ വിചാരം ചെയ്തിട്ടോ ആരോടത്ത് ചോദിച്ചിട്ടോ അന്വേഷിച്ചിട്ടോ അല്ല, കേട്ട മാത്രേല് ഹൃദയത്തിലൊരു ഫ്ലാഷ് ഉണ്ടാവുന്നതാണ്, ഒരു ഇൻട്യൂഷൻ, സഡൻ ഇൻഫ്ലക്സ് ഓഫ് ഇൻട്യൂഷൻ ആണ്. അത് ഉണ്ടായി ഉടനെ അനുഭവം, സന്ദേഹമേ ഇല്ല എന്നാണ്, സംശയമേ ഇല്ലാതെ അത് മനസ്സിലാവുന്നു. ആ കേൾക്കുമ്പോ തന്നെ അനുഭവമായിട്ട് തീരുന്നു എന്നാണ്. വസ്തു ഉപലഭ്യത, വസ്തുജ്ഞാനം, ഭഗവത് അനുഭൂതി തന്നെ ഉണ്ടാവുന്നു. അതെന്താത്? പ്രേമം തന്നെയാണ്, ആ വിഷയത്തിനോട് പ്രേമമാണത്. പരീക്ഷിച്ച് ഭാഗവതം മുഴുവൻ കേട്ടിട്ട് ദശമസ്കന്ധത്തില് ശുഖാചാര്യരോട് പറയുന്നുണ്ട്, ശുഖനൊരു സംശയം, ഇത്ര ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, ജലപാനം കഴിച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല, കുറച്ചെന്തെങ്കിലും ഒരു റെസ്റ്റ് വേണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അത്രേ. പരീക്ഷിച്ച് പറഞ്ഞു, അങ്ങ് എന്താ ഇനിയും കൃഷ്ണകഥ തുടങ്ങാത്തത്, പറയൂ, എനിക്ക് എന്താണ് ഇത്ര കാലം ജലപാനം ചെയ്യാതെ, നഹീയം ദുസ്സഹ ക്ഷുന്മാം ത്യക്തോദമപി ബാധതെ പിബന്ധം ത്വൻ മുഖാംഭോജാത് ച്യുതം ഹരികഥാമൃതം. ഞാൻ വെള്ളം പോലും കുടിക്കുന്നില്ല ഇത്ര ദിവസമായിട്ട്, കാരണം മരണം മുമ്പിൽ വന്ന് നിൽക്കാണേ. അപ്പൊ ഭഗവാൻ അല്ലാതെ വേറെ ഒരു ഗതിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞു. അപ്പോ ത്യക്തോദമപിന ബാധതെ, വെള്ളം പോലും കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു വിഷമവും തോന്നുന്നില്ല, ശരീരത്തിന് ഒരു ക്ഷീണവും ഇല്ല എന്നാണ്. അങ്ങയുടെ മുഖാരവിന്ദത്തിൽ നിന്ന് പാനം ചെയ്യുന്ന ഈ ഹരികഥാമൃതം, ഭഗവത് തത്വം, അത് കേൾക്കും തോറും എനിക്ക് ശരീരബോധമേ ഇല്ല, ശരീരം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ്. ഇതെന്താ? പരമപ്രേമം ആ വിഷയത്തിനോട്, ഇതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഇത് ഭക്തി തന്നെയാണ്. ഇതേ വിഷയം ഒരു നാമരൂപ സഹിതമായിട്ട് സഗുണമായിട്ടിരിക്കുന്ന ഭഗവാന് നേരെ തിരിച്ചുവിടുമ്പോ അത് ഭക്തിയാവണു. ആ സഗുണത്തില് ആ രൂപത്തിനെ എടുത്തു കളഞ്ഞ് അതിനെ തന്നെ അതേ ഭാവത്തിനെ തന്നെ നിർഗുണമായ തത്വത്തിന് നേരെ തിരിച്ചുവിടുമ്പോ ജ്ഞാനമാവുന്നു. ഭാവം രണ്ടിലും ഒന്ന് തന്നെയാണ്, ഭാവത്തിലെ വ്യത്യാസമേ ഇല്ല, രണ്ടിലും ഭാവം ഒന്ന് തന്നെയാണ്. ഈ ഭക്തി എന്ന് പറയുമ്പോ വെറും ഇമോഷൻ അല്ല, വികാരമല്ല. ഹൃദയം എന്ന് വെച്ചാല് ബുദ്ധിയും ഇമോഷനും വികാരങ്ങളും ഒക്കെ കൂടെ ചേർന്നിരിക്കുകയാണ്. ഒരു ഇന്റഗ്രേഷൻ ഉണ്ട് അവിടെ പൂർണ്ണമായിട്ട്. ഭഗവത് തത്വത്തിനെ അറിഞ്ഞാലേ ഭഗവത് പ്രേമം ശരിയാവുള്ളൂ. ഇത് രണ്ടും വേണമെന്നാണ് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്. ശരിയായ പ്രേമമുണ്ടെങ്കിൽ ഞാൻ അവന് തത്വജ്ഞാനം കൊടുക്കുന്നതാണ്. ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. എന്നെ അങ്ങനെ ഇരിക്കുന്ന പ്രേമമുള്ളിൽ ഉദിച്ചു കഴിഞ്ഞാല് ഭഗവത് തത്വജ്ഞാനമുണ്ട്. ഈ തത്വജ്ഞാനവും ഭഗവത് പ്രേമവും രണ്ടും ഒന്നു തന്നെയാണ്. ഞാനെന്ന് പറയുമ്പോഴും ഈ പ്രേമഭാവം അവിടെ ഉണ്ടാവണം, ഭക്തി എന്ന് പറയുമ്പോഴും ഈ ജ്ഞാനഭാവം അവിടെ ഉണ്ടാവണം. ജ്ഞാനമില്ലാത്ത ഭക്തി അത് അന്ധമാണെന്നാണ്, കണ്ണു കാണില്ല അതിന്. അല്ല, കണ്ണു കാണില്ല അത്. ഭക്തി ഇല്ലെങ്കിൽ ജ്ഞാനത്തിന് നടന്നു പോകാനും പറ്റില്ല, ചലനശക്തി ഇല്ല, ലക്ഷ്യത്തിന് പ്രാപിക്കാൻ അതിന് കഴിയില്ല. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോ ഈ പരമപ്രേമ സ്വരൂപമായ ഭക്തി, അതാണ് ഈ ശിവാനന്ദ ലഹരിയില് പൂർണ്ണമായിട്ട് ആചാര്യസ്വാമി അതിനെയാണ് ആ പരമമായിട്ട് സാധാരണ ലെവലിലിരിക്കുന്ന മനുഷ്യനും പോലും ഭഗവാനെ പ്രാപിക്കാനുള്ള വഴി. ആ ഭഗവാൻ എങ്ങനെയിരിക്കുന്ന സ്വരൂപനോട് കൂടിയവനാ, ആനന്ദസ്വരൂപനാണ്, ഹൃദയത്തിൽ ആനന്ദമായിട്ടിരിക്കുന്നവനാണ് ആ ഭഗവാൻ. ജഗത്തിന് മുഴുവൻ നിയന്താവായിട്ടിരിക്കുന്ന പരമപിതാവാണ്. ശൈവ സിദ്ധാന്തത്തിൽ പറയുമ്പോ അവര് ഭഗവാൻ പതിയാണ് എന്നാണ്. നമ്മളൊക്കെയോ പശുക്കളാണ്, പശു ജന്തു. നമ്മളെ സംസ്കൃതത്തില് ജന്തു എന്ന് വെച്ചാൽ ജായത്തെ ഇത് ജന്തു, ജനിക്കുന്നവരൊക്കെ ജന്തുക്കളാണ്. നമ്മുടെ ഇന്നലെ ആചാര്യസ്വാമി വന്നിരുന്നപ്പോ, കാഞ്ചി ആചാര്യസ്വാമി വന്നിരുന്നപ്പോ പോലും ഈ വാക്ക് പറഞ്ഞു, ജായത്തെ ഇത് ജന്തു എന്നാണ്. ജനിക്കുന്നവരൊക്കെ ജന്തുക്കളാണ്, ഒരു വ്യത്യാസമില്ല. മൃഗങ്ങളും പക്ഷികളും മാത്രമല്ല ജന്തുക്കൾ, നമ്മളൊക്കെ ജന്തുക്കളാണ്, ജനിച്ചവരൊക്കെ ജന്തുക്കളാണ്. ഈ ജന്തു പശുവാണ്, മൃഗം. രണ്ടുപേരും നാല് കാലിൽ നടക്കുന്ന മൃഗമുണ്ട്, രണ്ട് കാലിൽ നടക്കുന്ന മൃഗം, അത്രയേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. പശു തന്നെയാണ് നമ്മളും. ഈ പശുവിന് ഒരു പതി പാലകനുണ്ട്, അതാണ് ഭഗവാൻ പശുപതി എന്ന്. ഭഗവാനെ പശുപതി എന്നാ പറയും. ആ ഭഗവാൻ നമ്മളുടെയൊക്കെ പിതാവുമാണ് എന്നാണ്. ആ ഭഗവാൻ തന്നെ പിതാവാണ്. ആ ഭഗവാനിൽ നിന്ന് വേറെ അല്ലാത്ത ശക്തിയാണ് ദേവി, പരാശക്തി. ഭഗവാന്റെ തന്നെ സ്വരൂപമായ അർത്ഥമായിരിക്കുന്ന ദേവി ഭഗവാനിൽ നിന്ന് വേറെയല്ല, ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് ആ ദേവി. ആ ദേവി മാതാവാണ്. അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറയുമ്പോ, ഹേ അർജുന, ഞാൻ നിനക്ക് ഈ ജഗത്തിന് പിതാവുമാണ് മാതാവുമാണ് എന്നാണ്. പിതാഹമസ്യ ജഗതഹ മാതാ ദാതാ പിതാമഹ വേദ്യം പവിത്ര ഓംകാര ഋക്സാമ യജുരേവ ച പിതാഹമസ്യ ജഗത മാതാ ദാതാ പിതാമഹ. ഞാൻ പിതാവാണ്, മാതാവാണ്, ദാതാവാണ്, എല്ലാമാണ്, പിതാമഹനാണ്. പിതാവ് മാതാവാണെന്ന് വെച്ചാൽ നീ മുത്തശ്ശൻ ആരാണെന്ന് ചോദിക്കേണ്ട, അതും ഞാൻ തന്നെയാണ് എന്നാണ്. ഒരിക്കല് പരമശിവന് ശിവചരിത്രം പറയുമ്പോൾ ഓർമ്മ, ശിവന് പാർവതി കല്യാണ സമയത്ത് പരമശിവനോട് പുരോഹിതൻ ബൃഹസ്പതി ചോദിച്ചു, അത്രേ ഈ പരമ്പര പറയണല്ലോ, ഇപ്പോ രുക്മിണി കല്യാണം പറഞ്ഞപ്പോ പരമ്പരയൊക്കെ പറഞ്ഞല്ലോ, ഇങ്ങനെ കുറെ നേരം. അപ്പൊ ഈ പരമ്പര പറയണല്ലോ, അപ്പൊ ശിവനോട് വെറുതെ അദ്ദേഹത്തിന്റെ കുറുമ്പാണ് അദ്ദേഹം ചോദിച്ചു ശിവനോട്, അങ്ങയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചു അത്രേ. അപ്പൊ ത്രിമൂർത്തി എന്നുള്ള നിലയ്ക്ക് ഭഗവാൻ വെറുതെ പറഞ്ഞു, അത്രേ ബ്രഹ്മാവിൽ നിന്നും ഉണ്ടായതാണല്ലോ സൃഷ്ടിച്ചപ്പോ രുദ്രനായിട്ട്, അതുകൊണ്ട് ബ്രഹ്മാവാണ് അച്ഛൻ എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ പിന്നെയും ചോദിച്ചു അത്ര തമാശ ആയിട്ട്, അപ്പൊ പിതാമഹൻ ആരാണ്, മുത്തശ്ശൻ ആരാണ് എന്ന് ചോദിച്ചു അത്ര. അപ്പൊ ബ്രഹ്മാവ് വിഷ്ണുവിൽ നിന്നുണ്ടായതാണ്, വിഷ്ണു ആണ് എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ അതിനു മേലെ ഇരിക്കുന്ന ആളാരാണ്, ആ വിഷ്ണുവിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചപ്പോ, ഇനി അധികം ചോദിച്ചാൽ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു, ഞാൻ തന്നെയാണ് എന്നാണ്. ഇത് വ്യത്യാസമില്ല എന്നാണ്, വെറുതെ കഥയ്ക്കായിട്ട് ത്രിമൂർത്തി എന്നുള്ള ഭേദമൊക്കെ സ്വീകരിക്കണമെന്നല്ലാതെ പിതാവും പിതാമഹനും ഒക്കെ ഭഗവാൻ തന്നെയാണ്, പിതാമഹനായിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ആ ഭഗവാൻ ലോകഗതിക്കായിട്ട് രണ്ടായിട്ട് നിൽക്കുന്നു, അത്രയേ ഉള്ളൂ, രണ്ടായിട്ട് തോന്നുന്നു എന്നാണ്. ഇത് രണ്ടല്ല യഥാർത്ഥത്തില്, രണ്ടായിട്ട് തോന്നുന്നു, മാതാവായിട്ടും പിതാവായിട്ടും. ഭക്തന്മാർക്കൊക്കെ ഭഗവാൻ പിതാവാണ്, ദേവി മാതാവാണ്, ജഗത്ത് മുഴുവൻ നമ്മളുടെ ഗൃഹമാണ്, ഭുവനത്രയം. മാതാച്ച പാർവതീദേവി, പിതാദേവോ മഹേശ്വര, ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. അതുകൊണ്ട് ഭക്തന്മാർ, ഭഗവത് ഭക്തന്മാർ എല്ലായിടത്തും സ്വതന്ത്രരായിട്ട് വിഹരിച്ചുകൊണ്ടിരിക്കും. കാരണം ഏത് ദേശത്ത് പോയാലും നമ്മളുടെ ദേശമാണത്, ഭഗവാനിൽ നിന്ന് വേറെ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന ജഗത് പിതാവും ജഗന്മാതാവുമായിട്ടിരിക്കുന്ന പരമേശ്വരനെയും പാർവതീദേവിയും പരാശക്തിയും പരമേശ്വരനെയും വേർതിരിക്കാൻ പറ്റാത്ത ആ ശക്തി ശിവം, അഗ്നിയും അതിന്റെ ചൂടും പോലെയാണ് എന്നാണ്. ഇത് രണ്ടും വേർതിരിക്കാൻ പറ്റില്ല. സൂര്യനും അതിന്റെ പ്രകാശവും പോലെയാണ്, വേർതിരിക്കാൻ പറ്റില്ല. സർപ്പവും അതിന്റെ വളഞ്ഞിട്ടുള്ള പോക്ക് പോലെയാണ്, വേർതിരിക്കാൻ പറ്റില്ല എന്നാണ്. ജലവും അതിന്റെ തന്മാത്ര പോലെ, അതിന്റെ തണുപ്പ് പോലെ, വേർതിരിക്കാൻ പറ്റില്ല. ഇതുമാതിരി വേർതിരിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആ ശക്തി ശിവസ്വരൂപമായിട്ടിരിക്കുന്ന ആ പരമേശ്വരന്റെ തത്വത്തിനെ ധ്യാനം ചെയ്തുകൊണ്ടാണ്, സ്മരണം ചെയ്തുകൊണ്ടാണ് ഈ ശിവാനന്ദ ലഹരി ആരംഭിക്കുന്നത്. ഈ കൃതി പേര് തന്നെ ശിവ ആനന്ദ ലഹരി എന്നാണ്. ശിവസ്മരണം ചെയ്യുമ്പോ അന്തരംഗത്തില് ഉണ്ടാവുന്ന ആനന്ദം, ലഹരി എന്ന് വെച്ചാൽ ഇൻടോക്സിക്കേഷൻ ആണ്. മദ്യപാനം ചെയ്യുന്നവർക്കൊക്കെ ഒക്കെ മറന്നുപോണില്ലേ, ശരീരം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണില്ല, ദേഹം ഉണ്ടോ, വസ്ത്രം ഉടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണില്ല. അതുമാതിരി ഉന്മത്തനാവുന്നതാണ് ഭഗവാനെ ചിന്തിക്കുമ്പോഴും. ഭക്തി ശരിക്കും മൂത്തു കഴിഞ്ഞാല് അതുമാതിരി ഉന്മത്തനാവും എന്നാണ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭഗവാനെ അറിഞ്ഞ് ഭക്തനായിരിക്കുന്നവൻ അവൻ ലോകത്തിൽ സഞ്ചരിക്കുമ്പോ ശരീരമുണ്ടോ ഇല്ലയോ എന്ന് അയാൾക്ക് ഓർമ്മയുണ്ടാവില്ല എന്നാണ്. ദേഹം ച നശ്വരം അവസ്ഥിതം ഉത്തിതം വാ സിദ്ധോ ന പശ്യതി യതോ അധ്യഗമത് സ്വരൂപം ദൈവാദപേതമുത ദൈവവശാദുപേതം വാസോ യഥാ പരികൃതം മദിരാ മദാന്ധ. മദിര കൊണ്ട് മദ്യപാനം ചെയ്തിട്ട് ഉന്മാദം പിടിച്ച് നടക്കുന്നവന് ഇടുപ്പിൽ വസ്ത്രമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയില്ലയോ, അതുമാതിരി ഭഗവത് അനുഭൂതിയിൽ ഉന്മാദനായിട്ട് ഉന്മാദം പിടിച്ച് നടക്കുന്ന ഭക്തന് ശരീരമുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയുന്നില്ല. ഒരിക്കല് ശ്രീരാമകൃഷ്ണ പരമഹംസർ അമ്മയെങ്ങനെ ചിന്തിച്ചുകൊണ്ട് അമ്മയെ അമ്മ അമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞു നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പലപ്പോഴും ഉണ്ടാവുന്നതാണ് വസ്ത്രം അഴിഞ്ഞ് ചോട്ടിൽ വീണുപോയി. അപ്പൊ കൂടെ പോകുന്ന അദ്ദേഹത്തിന്റെ മരുമകൻ ഠാക്കൂർ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുക, ഠാക്കൂർ വസ്ത്രം പോയിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തു അത്രയും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ വസ്ത്രത്തിനെ കുറിച്ച് പറയണു, ശരീരം എവിടെ എന്നാണ്. നിന്റെ ശരീരം എവിടെ എന്നാണ്, വസ്ത്രത്തിനെ കുറിച്ചാണ് നീ പറയുന്നത്, ശരീരം എനിക്ക് കാണാനില്ല എന്നാണ്.
3: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ഓൾ, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാണ്ഡോഗ്യ ഉപനിഷത്, സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.

ഈ പരമ്പരയെ സംബന്ധിച്ചു ചിന്ത വിവൻഷം ഭാഷ്യം. നിജസതേകമേവദ്വിതീയം ഇത്യേവം പ്രത്യേകത മൂർധന്യ നാട്യ അക്ഷരാദിമാർഗേണ ഗമനം ബ്രഹ്മേവസൻ ബ്രഹ്മാപ്യേരി തസ്മത് സർവം അഭവത് നതസ്യ പ്രാണ ഉത്രാമന്തി അത്രയ സമവിലീയന്തി ഇത്യാദി ശ്രദ്ധിച്ചതേ. അന്നത്തെ കാലഘട്ടത്തിൽ ഭാഷകാരൻ ഭാഷ എഴുതുന്ന സമയത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമാണ് ജീവൻ മുക്തിയെക്കുറിച്ച്. മുക്തി എങ്ങനെയാണ്? മരണസമയത്ത് ജീവൻ ഉത്ക്രമിക്കുന്നു, ആ ശരീരമുണ്ട്, മുക്തനാകുന്നു എന്നായിരുന്നു പൊതുവെയുള്ള ധാരണ. അതുകൊണ്ടാണ് ഇതിനെ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പല കൽപ്പനകളും ഉണ്ടായി. വാസ്തവത്തിൽ അത് യോഗികളും മറ്റും സ്വീകരിച്ചിരുന്ന സിദ്ധാന്തമാണ്. അദ്വൈതത്തിൽ അതിന് അംഗീകരിക്കുന്നില്ല. പ്രാണൻ ഉത്ക്രമിക്കില്ലെന്നല്ല പറയുന്നു, പ്രാണൻ ഉത്ക്രമണം സംഭവിക്കാം, പക്ഷെ തത്വജ്ഞാനിയുടെ മോക്ഷം അതല്ല. അത് ഉപാസകന്മാരിൽ സംഭവിക്കും, അങ്ങനെ ഉത്ക്രമണം ഉണ്ടാകാം, അതുകൊണ്ട് ശ്രേഷ്ഠമായ ജന്മം ലഭിക്കും. അതൊക്കെ അംഗീകരിക്കുന്നുണ്ട് അദ്വൈതി. തത്വജ്ഞാനത്തിൽ അതിന്റെ ആവശ്യമില്ല. അത് യോഗമാർഗമാണ്, ഉപാസനയുടെ മാർഗമാണ്. അതിവിടെ ഇതിനെക്കുറിച്ചുള്ള പല കാഴ്ചപ്പാടുകളെ ഭാഷ്യകാരൻ ചർച്ച ചെയ്ത് നിഷേധിക്കുകയാണ്. തസ്മാത് ജീവാത് ഉച്ചിക്രമിഷോഹ പ്രാണാനുക്രാമന്തി സഹൈവ ഗച്ഛന്തി ജയമൃത നസ്യ പ്രാണാനുക്രാമന്തി എന്ന് പറയുന്നതിന് അന്ന് ചിലർ വ്യാഖ്യാനിച്ച എങ്ങനെയാണ്? ഉപാസകർ പറയുന്നത് അവസാന സമയത്ത് ഉപാസകന് ശരീരം വെടിയാൻ തുടങ്ങുന്ന സമയത്ത് പ്രാണൻ ഉക്രാമന്തി, പ്രാണൻ ആ ജീവനെ വിട്ടുപോകുന്നില്ല, മറിച്ച് ആ ജീവനോടൊപ്പം സഞ്ചരിക്കുന്നു. ശ്രുതി എങ്ങനെയും വ്യാഖ്യാനിക്കാം. തസ്യ പ്രാണാനുക്രാമന്തി എന്നാ പറഞ്ഞിരിക്കുന്നത്, പറയാം ഉത്ക്രമിക്കുന്നില്ല എന്ന് വെച്ചാൽ ജീവനെ വിട്ടുപോകുന്നില്ല, മറിച്ച് ആ ജീവനോടൊപ്പം പ്രാണനം പോകുന്നു ഊർധ്വ ലോകങ്ങളിലേക്ക് കൽപ്പ്യതിരിച്ച് എന്നാണ് ശരിയുന്നു. അത്രയൊക്കെ സമബലീയന്റെ ഇതി വിശേഷം ആനന്ദിക്കുക. വ്യാഖ്യാനിക്കുന്നവർക്ക് അങ്ങനെ ഒരു ഉഴപ്പുണ്ട്. അവരവരുടെ മനസ്സിലിരിക്കുന്ന സിദ്ധാന്തങ്ങളെ സമർത്ഥിക്കാൻ വേണ്ടി എന്തും ചെയ്യും, തുടർന്നു വരുന്ന ഭാഗം കണ്ടില്ല എന്ന് കടിക്കും. ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നവർ ഇത് കാണുന്നത് എന്താണ്? അത്രയവ സമവലീയന്തേ, അത് വിലയിക്കുന്നു തത്വജ്ഞാനിയുടെ മരണത്തെ കുറിച്ച് പറയുമ്പോ. അത് സമാധിയല്ല, മരണമാണ്. സമാധി എന്ന് പറയുന്നത് സാധാരണ യോഗികളുടെ മരണത്തിന് സമാധി എന്ന് പറയുന്നു. തത്വജ്ഞാനിയുടെ മരണം സാധാരണ മരണം തന്നെ. എന്ത് ചെയ്യുന്നു? അതെല്ലാം സ്വാഭാവികമായിട്ട് ഒരു കാര്യം നശിച്ചാൽ അതിന്റെ കാരണത്തിലേക്ക് നശിക്കുന്നു. അതാണ് പ്രകൃതിയിൽ സംഭവിക്കുന്നത്. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങളെല്ലാം ഇല്ലാതായിത്തീരുന്നു, ജീവഭാവം നഷ്ടപ്പെടുന്നു. അതല്ലാതാത് കാരണങ്ങളിലേക്ക് വിലയിക്കുന്നു, അത്രയും സംഭവിക്കുന്നു. സർവേ പ്രാണ അനുക്രാമം തീരില്ല പ്രാണേഹി ഗമനസ്യ പ്രാപ്തത്വ സർവേ പ്രാണ. അത് സാധാരണ യോഗിയെക്കുറിച്ച് പറയും. ആ യോഗിയുടെ ജീവൻ സഞ്ചരിക്കുമ്പോൾ മറ്റ് പ്രാണന്മാർ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളും മറ്റും അതോടൊപ്പം സഞ്ചരിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞു ഇല്ല, അങ്ങനെ സംഭവിക്കുന്നില്ല. ഗീതയിലും പറഞ്ഞത് എങ്ങനെയാണ്? ഒരു പുഷ്പത്തിൽ നിന്ന് വായു അതിന്റെ ഗന്ധത്തെ ആവഹിക്കുന്നത്, അതുപോലെ ജീവൻ ഇന്ദ്രിയങ്ങളോടും സംസ്കാരങ്ങളോടും കൂടി ഒരു ശരീരം വിട്ട് വേറെ ശരീരത്തെ സ്വീകരിക്കുന്നു എന്നും മറ്റും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് തത്വജ്ഞാനിയെ കുറിച്ച് പറയുമ്പോൾ വിശേഷിച്ച് പറയുന്നത് ഇവിടെ വിലയിക്കുന്നു. തസ്മാ ഉക്രാമന്തി അനാശങ്കയ വൈഷ. അതുകൊണ്ട് അങ്ങനെ തത്വജ്ഞാനിയെ സംബന്ധിച്ച് അങ്ങനെ സംശയിക്കേണ്ട കാര്യമേയില്ല. അത്രയും സമവലീയന്തി
എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അവിടെ ഗതിയില്ല, നിർവാണം എന്ന് പറയുന്നു. ഈ ഭാവങ്ങളെല്ലാം എന്താണ്? ജീവന്റെ ഭാവങ്ങൾ, വികാര വിചാരങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ വിഷയഗ്രഹണം, ഇതെല്ലാം എങ്ങനെയാണ് പ്രകാശിക്കുന്ന ഒരു ദീപം അണയുന്നത്. പിന്നെന്താ ശേഷിക്കുന്നു? ഒന്നും ശേഷിക്കുന്നില്ല. നാളം അസ്തമിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഈ പ്രവർത്തനങ്ങളെല്ലാം, ബഹിർമുഖമായ ജീവന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇല്ലാതായിത്തീരുന്നു. എല്ലാം അതാതിന്റെ എന്ന് പറയുമ്പോൾ അവിടെ പറയും എന്താണോ, ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതാത് ദേവതകളുണ്ട്. ആ ദേവതകളെല്ലാം ആ സമഷ്ടിയിലേക്ക് വിലയം പ്രാപിക്കുന്നു. മരണം, തത്വജ്ഞാനിയുടെ മരണത്തിൽ സാധാരണ ജീവനിൽ അങ്ങനെയല്ല, അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് പറഞ്ഞല്ലോ, ആദിത്യനുള്ള പുരുഷൻ അത് തന്നെയാണ് ചക്ഷുഷൻ ഇരിക്കുന്ന പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകൾ അവര് ഇതോടൊപ്പം സഞ്ചരിക്കുന്നു, അതിനൊന്നും വിലയെ സംഭവിക്കുന്നില്ല. തത്വജ്ഞാനിയിൽ അങ്ങനെയല്ല, അതെല്ലാം പരസ്യാം ദേവതായ ആ വഷ്ടിദേവതയിൽ അതെല്ലാം ഏകീഭവിക്കുന്നു. യഥാപി മോക്ഷസ്യ സംസാരഗതി വൈലക്ഷണ്യം പ്രാണാനാം ജീവന സഹ ആഗമനമാശങ്ക്യ തസ്മാ ഉക്രാമന്തി പിച്ചത് യഥാപി അത്രയ്ക്ക് സമുലീയന്തി വിശേഷണം നടത്തണം സ്യാത്. പക്ഷെ മോക്ഷവും സാധാരണ ഗതിയും തമ്മിൽ വ്യത്യാസം വേണമെന്ന്. ജീവനൊരു ഗതിയുണ്ട്, ആ ഗതിയിൽ നിന്നും മോക്ഷത്തിനൊരു വ്യത്യാസം കാണിക്കാൻ വേണ്ടി അതുകൊണ്ട് ജീവനോടൊപ്പം ഇതും പോകുന്നു, അതിനെ നിഷേധിക്കാൻ വേണ്ടി ഉത്രാമന്തി ഉത്രമിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് കൽപ്പിക്കുകയാണെങ്കിൽ, വാദികൾ പലതും കൽപ്പിക്കും, പറയുന്നു എന്തൊക്കെ കൽപ്പിച്ചാലും ശരി അത്രയവ സമവിലീയന്തേ, അങ്ങനെയുള്ള കൽപ്പനകൾ വന്നാൽ ഈ പറഞ്ഞത് എല്ലാം വ്യർത്ഥമാകും. അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പലതും കൽപ്പിക്കാം, യോഗികൾ വിടില്ല. കാരണം അവരുടെ ജീവിതകാലം മുഴുവൻ അവരുടെ അഭ്യാസം, ആ അഭ്യാസത്തിന്റെ ഫലമായി ഇത്തരം ഉത്ക്രമണം സംഭവിക്കുന്ന സംഭവിച്ച തീരു അത് വാസ്തവമാണ്. അതുകൊണ്ട് ശ്രുതി അർത്ഥത്തെ അവരുടെ താല്പര്യം അനുസരിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. പറയുന്നു ഇവിടെ സ്പഷ്ടമായും പറഞ്ഞിരിക്കുന്നു, അത്രയോ സമവലീയന്തി എല്ലാം ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ തന്നെ, ഏതൊരു ശരീരത്തിലിരുന്നു കൊണ്ടാണോ അയാൾ ജ്ഞാനത്തെ പ്രാപിച്ചത് ആ ശരീരത്തിൽ സർവം അവസാനിക്കുന്നു. ജപ്പണ പ്രാണയർ വിയുക്തസ്യ ഗതിർവിപത്തി ജീവത്വം തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താണ്? മുക്തനാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിൽ നിന്നും മുക്തനാകുന്നു, പ്രാണനിൽ നിന്നും വൈദിക്തനാകുന്നു, ഇന്ദ്രിയങ്ങൾ പഞ്ചപ്രാണന്മാർ അതിൽ നിന്നെല്ലാം മുക്തനാകുന്നു. എന്തിന്? ജീവഭാവം തന്നെ നശിക്കും. പ്രാണൻ എവിടെ പ്രവർത്തിക്കുന്നു? ജീവഭാവത്തെ ആശ്രയിച്ചിട്ടാണ്. ജീവത്വത്തിന്റെ ഭാഗമാണ് പ്രാണൻ. ആ ജീവത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് പ്രാണൻ എവിടെ? പ്രാണനുണ്ടെങ്കിൽ പിന്നെ എവിടെ ഗതി? എങ്ങോട്ട് പോകും? ആര് പോകും? അതുകൊണ്ട് ജീവത്വം തന്നെ ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കൽപ്പന അത് കൂടിയേ തീരും ഇന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന പോലെ. മരണസമയത്ത് എഴുന്നേറ്റിരുന്ന് പത്മാസനത്തിലിരുന്ന് പ്രാണനെ നിഗ്രഹിച്ച് മൂഢധാവിലൂടെ പോകണം എന്നൊക്കെയുള്ള ഭാവന, അതുപോലെ അതിനൊന്നും യാതൊരു തത്വജ്ഞാനിയെ സംബന്ധിച്ച് അതൊന്നും യാതൊരു അധിഷ്ഠാനവും ഇല്ല. ജീവത്വം പോലും ഇല്ലാത്തടത്ത് അതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നാണ്. സർവഗതത്വ സദാത്മനോ നിരവിത്വ പ്രാണ സംബന്ധ മാത്രമേവ ഈ അഗ്നി വിസ്ഫുലിംഗ ജീവത്വ ഭേദകാരണം നിത്യദഹത വിയോഗ ജീവത്വം ഗതിർവ നാശക്യ പരികൽപ്പയതും ശ്രുതേശ്ചി പ്രമാണം. ഭാഷകാരൻ ചോദിക്കുകയാണ്, നിങ്ങൾ ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടോ? ശ്രുതയസ്യ പ്രമാണം. ഞങ്ങളോട് നിങ്ങൾ വാഗ്വാദത്തിന് വരുന്നു, മോക്ഷം ഇന്നതാണ് എന്നെല്ലാം പറഞ്ഞു തർക്കിക്കാൻ വരുന്നവർ, ശ്രുതയസ്യ പ്രമാണം, ശ്രുതിയെ നിങ്ങൾ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണ്
സംസാരിക്കുന്നതെങ്കിൽ ഇത് മനസ്സിലാക്കും. എന്താണ് സർവഗതത്വാ? ആത്മാവ് സർവഗതമാണ്, സദാത്മന സത്സ്വരൂപമാണ്. നിരവയവത്വ, അത് നിരവയവമാണ്. അങ്ങനെയുള്ള ആ പരമാത്മ ചൈതന്യത്തിൽ എന്താണ് ജീവത്വം എന്ന് പറയുന്നത്? പ്രാണസംബന്ധം മാത്രമേവ അഗ്നി വിസ്ഫുലിംഗവത് ജീവത്വം. അഗ്നിയിൽ നിന്നെങ്ങനെയാണ് സ്ഫുലിംഗങ്ങൾ ഉണ്ടാകുന്നത്, അതുപോലെ കേവല പ്രാണസംബന്ധം മാത്രമാണ് ജീവത്വം എന്ന് പറയുന്നത്. അതാണ് ആ ജീവഭാവം വരുന്നത് ഭേദകാരണം. അതാണ് ഭേദത്തിന് കാരണമായിരിക്കുന്നത്. ജീവൻ വേറെ, ഈശ്വരൻ വേറെ, ജീവന്മാർ പലതാണ്. ഇതെല്ലാം കാരണം എന്താണ്? ആ പ്രാണബന്ധനമാണ്, പ്രാണസംബന്ധമാണ്. ഇത്യദഹത്ത് വിയോഗി, അതുകൊണ്ട് അതിൽ നിന്നുള്ള വിയോഗം സംഭവിച്ചാൽ അതാണ് മോക്ഷം. മോക്ഷത്തിൽ പ്രാപഞ്ചികമായ സർവത്തിൽ നിന്നും വിയോഗം സംഭവിക്കുന്നു. ജീവത്വം ഗതിർ വന്ന ശക്യ പരികൽപ്പ ചെയ്തു. അവിടെ പിന്നീടൊരു ജീവത്വം, പിന്നെ ആ ജീവനൊരു ഗതി, ഇതൊന്നും കൽപ്പിക്കാൻ സാധ്യമേയല്ല. പല പക്ഷങ്ങളും പല ചിന്താഗതിക്കാരും ഉള്ളതുകൊണ്ട് അതിനെ ആവർത്തിച്ച് നിഷേധിക്കുകയാണ്. മുമ്പൊക്കെ ഇത് ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയാണ് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നത്. സത്വ ആണ് അവയവ സ്ഫുടിതോ ജീവാക്കിയോ സദ്രുപൻ ഛിദ്രീകൃതൻ ഗച്ഛരീതി ശക്യം കൽപ്പയ്യുന്നു. അങ്ങനെ ചിലര് പറയുന്നു, ചില സമ്മതിച്ചു, സർവഗതമായ സദാത്മാവാണ് പരമാർത്ഥം. പക്ഷേ അതിന്റെ ഒരു അണു അവയവമാണ് സ്ഫുടിത, അതിൽ നിന്നും സ്ഫുരിച്ച ഒന്നാണ്. ആ സത്തായിരിക്കുന്ന പരമാത്മ ചൈതന്യത്തിൽ നിന്നുണ്ടായ ഒരു സ്ഫുരണമാണ് ജീവൻ. അത് സദ്രൂപം ഛിദ്രീകൃതം, അതിൽ നിന്ന് വേറിട്ട് പോകും. നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലും അഗ്നിയുടെ അവയവമാണ് സ്ഫുലിംഗങ്ങൾ. പക്ഷെ ആ സ്ഫുലിംഗം എന്ത് ചെയ്യുന്നു? അഗ്നിയിൽ നിന്നും വേറെ വിരിഞ്ഞു പോകുന്നു. അതുപോലെ ഗച്ഛതി, കൂടുതൽ ലോകങ്ങളിലേക്ക് പോകുന്നു. അതാണ് മോക്ഷം എന്ന് പറഞ്ഞാലോ? അതും ശരിയല്ല, അങ്ങനെയൊന്നും കൽപ്പിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അത് നിരവയവമാണ്, സർവഗതമാണ്, സദാത്മാവാണ്. അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യമല്ല. തസ്മാ തയോർധമോ ആയൻ അമൃതത്വമേരി ഇരി സഗുണബ്രഹ്മോപാസ പ്രാണൈസാഠ്യാഗമനം സാപേക്ഷമായി വെച്ച അമൃതത്വം സാക്ഷാത് മോക്ഷയിരിക്കുന്നേരി. എന്നാൽ തയോർധമായ

ില്ല ഒരാധ്യാത്മിക മാർഗത്തെ നിഷേധിക്കുന്നില്ല, അതൊന്നും നിഷേധിക്കില്ല. അതൊക്കെ എന്താണ്? സഗുണബ്രഹ്മോപാസകസ്യ. സഗുണബ്രഹ്മോപാസകൻ എന്ന് പറയുന്നത് ഹിരണ്യഗർഭ ഉപാസകൻ. പ്രാണൈസകനാഠ്യാഗമനം, അവൻ പ്രാണത്തോടൊപ്പം നാടിയിലൂടെ ഗമിക്കുന്നുണ്ട്. അപ്പൊ അതിനെ നിഷേധിക്കുന്നുണ്ട്. സാപേക്ഷം വിവച്ചാൽ ആരെങ്കിലും പറയണു, എന്റെ ഗുരു അങ്ങനെ നാടിയിലൂടെ അവസാനം പത്മാസനത്തിലിരുന്നു പോയ ആളാണെന്ന് പറയണെങ്കിൽ മനസ്സിലാകുന്ന ആ ഗുരു സഗുണബ്രഹ്മോപാസകനായിരുന്നു. ശിഷ്യൻ പറയുന്നോണ്ടല്ല, അതാണ് വാസ്തവമെങ്കിൽ അങ്ങനെയൊക്കെ തിരിയാൻ മതി. തത്വജ്ഞാനിയല്ല നാഠ്യ സാപേക്ഷമേ. അവിടെ അമൃതത്വം സാപേക്ഷമാണ്. ആഭൂത സംസ്ഥാനം അമൃതത്വം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. പിന്നെ സാക്ഷാത് മോക്ഷം, അവിടെ സദ്യോന്മുക്തി സംഭവിച്ചില്ല. കാരണം എന്തുകൊണ്ട്? തപരാജിത പുഹു തൈരം മദീയം സരഹ. സ്വർഗത്തെ കുറിച്ച് സാധാരണ പറയുന്നുണ്ട്. അവിടെ അമൃതമുണ്ട്, അപ്സരസുകളുണ്ട്. അവിടെ ചെന്നു കഴിഞ്ഞാൽ പരമസുഖമാണ്. അതുപോലെ ഈ ബ്രഹ്മലോകത്തെ കുറിച്ചും പറയുന്നുണ്ട്. തപരാജിത പുഹു, ഒരിക്കലും നശിക്കാത്ത ഒരു സ്ഥാനമാണ്. കാരണം കൽപ്പാന്തം വരെ അത് നിലനിൽക്കുന്നു. തൈരം, അവിടെ ഒരു സാധനമുണ്ട്, ഈ മദ്യം പോലെയുള്ള ഒരു സാധനം, സോമരസം എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ അത് മതത്തെ ഉണ്ടാക്കുന്നതാണ്, ഹർഷത്തെ ഉണ്ടാക്കുന്നതാണ്. അത് പോയി കുപ്പിയിൽ വാങ്ങി കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. തരഹ, ഒരു വലിയ തരസാണ്. അതിലിറങ്ങി മുങ്ങി ആവശ്യം പോലെ കുടിച്ചു കഴിഞ്ഞു, അങ്ങനെ മതോന്മത്തന്മാരായി, അങ്ങനെ ഹർഷത്തിൽ കഴിയാം എന്നാണ് എന്നൊക്കെ വർണ്ണിച്ചിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ വാച്യാർത്ഥത്തിലല്ല, അവിടെ പൂർണ്ണമായ ആനന്ദമാണ്. മദ്യത്തിന്റെ സരസെന്നുള്ള അർത്ഥമാണ് പറയുന്നത്. ഇവിടെ മനുഷ്യൻ സങ്കല്പിക്കുന്ന അതൊക്കെയാണല്ലോ. എത്രമാത്രം ഹർഷത്തെ ആനന്ദത്തെ ഉണ്ടാക്കാം, അതിന് ഇത്തരം ഉപായങ്ങളാണ്. അതുകൊണ്ട് അവന്റെ സങ്കല്പത്തിനനുസരിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവിടെ പൂർണ്ണമായ ഹർഷത്തിൽ ആനന്ദത്തിൽ ഒരാൾക്ക് കഴിയാം. പക്ഷെ അതും ആപേക്ഷികമാണ്. ഇത്യാദി ഉക്ത ബ്രഹ്മലോക ഇത് വിശേഷിക്കുക എന്നിട്ട് പറയുന്നു, അങ്ങനെയുള്ള ബ്രഹ്മലോകം സദാ ആനന്ദത്തിൽ കഴിയാം എന്നുള്ള ആ ബ്രഹ്മലോകം തേഷാം ഇവ, ഈ ഉപാസകന്മാർക്ക് മാത്രമാണ്, തത്വജ്ഞാനിക്കല്ല. തത്വജ്ഞാനിക്ക് അങ്ങനെ ഹർഷത്തിലോ ആനന്ദത്തിലോ ഒന്നും കഴിയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? സ്വയം ആനന്ദ സ്വരൂപനായിരുന്നു. അധ പഞ്ചാഗ്നിവിദോ ഗൃഹസ്ഥേ അരണ്യ വാനപ്രസ്ഥ പരിവ്രാജകാശനിഷ്ഠിക ബ്രഹ്മചാരി ശ്രദ്ധ തപ ഇത്യുപാസതേ ശ്രദ്ധാന തപസ്സിനശ്ചിത്യർത്ഥ. ഏ ചൈമേ അരണ്യ ശ്രദ്ധ തപ ഇത്യുപാസതേ സത്യ ഇത്ഥം വിധു. അതാണ് ഇതുവരെ ഭാഷകാരൻ അതിനാണ് വ്യാഖ്യാനിച്ചത്. ആ മൂന്ന് വാക്കുകൾ നാല് ഇനി പറയുന്നു. ഏ ചൈമേ അരണ്യ ശ്രദ്ധ തപ ഇത്യുപാസതേ തേ അർച്ചഷം അഭിസംഭവന്തി അർച്ചഷോ അന്നഹ. ഉപകോസ്ത്ര വിദ്യയിൽ ഈ ഗതിയെക്കുറിച്ച് പറഞ്ഞ മുമ്പ് അതിനിവിടെ ആവർത്തിക്കുകയാണ്. പഞ്ചാഗ്നിവിദഹ ഗൃഹസ്ഥാഹ സമർത്ഥിച്ച കാര്യം പറയുന്നു. ഈ പഞ്ചാഗ്നിവിദ ഗൃഹസ്ഥന് വേണ്ടിയിട്ടാണ് ഈ ചൈമി അരണ്യ വാനപ്രസ്ഥാഹ പരിവ്രാജകാസ്ഥ ഗൃഹസ്ഥൻ ഗ്രാമത്തിൽ ഇനി അരണ്യത്തിൽ വനത്തിൽ വീട് ഉപേക്ഷിച്ചു പോകുന്നു. വാനപ്രസ്ഥന്മാർ എന്നത് വൈഖാനസൻ എന്ന് പറഞ്ഞു. പരിവ്രാജക പരിവ്രാജകരിൽ തത്വജ്ഞാനിയല്ല, അല്ലാത്ത പരിവ്രാജകരും ഉപാസകന്മാർ. ഇനി സഹ നൈഷ്ഠിക ബ്രഹ്മചാരി, നൈഷ്ഠിക ബ്രഹ്മചാരി ഗുരുകുലത്തിൽ കഴിഞ്ഞു. അവരെ ശ്രദ്ധ തപ ഇത്യവും മാധ്യുപാസതേ ഇവരെല്ലാം മറ്റുപാസകൾ ചെയ്യുന്നു. ശ്രദ്ധ തപസ് ഇതെല്ലാം അനുഷ്ഠിക്കുന്നവർ, ശ്രദ്ധാന തപസ്സിനെ ശ്രദ്ധയുള്ളവർ, തപസ്സികൾ, സഗുണബ്രഹ്മ ഉപാസകർ. ഉപാസന ശബ്ദസ്ഥാവ താത്പര്യം ഉപാസത എന്ന് വെച്ചാൽ ഇതെല്ലാം വളരെ താത്പര്യപൂർവ്വം അനുഷ്ഠിക്കുന്നവർ, നിയമപൂർവ്വം അനുഷ്ഠിക്കുന്നവർ, ശ്രദ്ധാപൂർവ്വം അനുഷ്ഠിക്കുന്നവർ. ഇഷ്ടാപൂർത്തെ ദത്തം ഇത്യുപാസതേ അവിടെയും പറയുന്നു അടുത്ത്.
ഗ്രാമത്തിൽ ഇഷ്ടാപൂർത്ത ദത്തങ്ങളെ

0: ഉപാസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? താല്പര്യപൂർവ്വം അനുഷ്ഠിക്കുന്നവർ, വിധിവത്, ഇതെല്ലാം പാലിക്കുന്നവർ. ബ്രഹ്മചര്യം പോലുള്ള സാധനകൾ കർശനമായി പാലിക്കുന്നവർ. ശ്രുത്യന്തര ഏജ സത്യം ബ്രഹ്മ ഹിരണ്യഗർഭാക്കി ഉപാസതേ, അതാണ് സഗുണബ്രഹ്മം. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ്, നമ്മൾ ഇന്ന് പറയുന്ന സഗുണബ്രഹ്മ ഉപാസന അല്ല, അവിടെ പറയുന്നത് ഹിരണ്യഗർഭ ഉപാസനയാണ്. അത് വൈദിക ഉപാസനയാണ്. അത് സത്യം ബ്രഹ്മമാണ് ഹിരണ്യഗർഭൻ ഉപാസതേ. തേ സർവേ അർച്ചിഷം അർച്ചിരഭിമാനനെയും ദേവത, അവരുടെ ഗതിയെ കുറിച്ച് പറയുന്നു. അർച്ചിരഭിമാനിയായ ദേവതയെ പ്രാപിക്കുന്നു. ഗീതയിൽ നമ്മളിത് ചർച്ച ചെയ്തതാണ്. സമാനമന്യത് ചതുർത്ഥ വ്യതിവ്യാഖ്യാന. ചതുർത്ഥ വ്യതിവ്യാഖ്യാനം എന്ന് പറഞ്ഞു ചതുർത്ഥാധ്യായത്തിൽ ഉപവസ്ത്ര വിദ്യയിൽ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഉപവസ്ത്രനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതുകൊണ്ട് അത് വ്യാഖ്യാനിക്കുന്നില്ല. ഏഷ ദേവയാന പന്ഥ വ്യാഖ്യാത, ഇതാണ് ദേവയാന മാർഗം. ഇത് വ്യാഖ്യാനിച്ചതാണ് സത്യലോക അവസാനം. ഇത് സത്യലോകത്തിൽ എത്തിച്ചേരുന്നു. സത്യലോകം ബ്രഹ്മലോകം എന്നെല്ലാം പറയുന്നു, അവിടെ എത്തിച്ചേരുന്നു. നണ്ടാദ്ബഹി യതന്തര പിതരം മാതരം ചൈതിസ് മന്ത്രവർണ. ഇത് ഈ ബ്രഹ്മാണ്ടത്തിന് പുറത്തുള്ളതല്ല. ബ്രഹ്മാണ്ടത്തിന് പുറത്തു വരുന്ന ഏതാണ്? പ്രദ്യോമുക്തി. ഇവിടെ മുക്തൻ ബ്രഹ്മാണ്ടത്തിന് പുറത്താണ്, പ്രപഞ്ചാതീതനാണ്. ഇവിടെ അതല്ല, ഇവിടെ ഈ സംസാരത്തിനകത്ത് നണ്ടാദ്ബഹി എന്ന് പറയുന്നതാണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോയിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് അന്തരാഭിതരം മാതരം ച, ഇത് ശ്രുതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പിതാവിനും മാതാവിനും ഇടയ്ക്കാണത് എന്ന് പറയുന്നു. പിതാവ് എന്ന് പറയുന്ന ദ്വിലോകം, മാതാവ് എന്ന് പറയുന്ന പൃഥിവി. ഇതിന് മധ്യത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതെന്ന പോക്കുവരവാണ്. ഇത് മന്ത്രവർണ എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഇതും സംസാര അന്തർഗതമാണ്, പക്ഷെ ശ്രേഷ്ഠമാണ്. ഇവിടെ ആവശ്യമായ അമൃതത്തെ പ്രാപിക്കുന്നു. ഇനി അടുത്ത് പറയുന്നു, അഥ ഇത്യർത്ഥാന്തര പ്രസ്താവനാർത്ഥോ യൈമേ ഗൃഹസ്ഥ ഗ്രാമേ ഗ്രാമയിലെ ഗൃഹസ്ഥാനാം അസാധാരണ വിശേഷണം അരണ്യവാസിഭ്യോ വ്യാപൃത്യർത്ഥം അഥ ഇമേ ഗ്രാമേ ഇഷ്ടാപൂർത്തെ ദത്തം ഇത്യുപാസത. അടുത്ത് മറ്റൊരു കൂട്ടരെ കുറിച്ച് പറയുന്നു. ഉത്തരായണ മാർഗത്തിലൂടെ ദേവയാനത്തിലൂടെ പോകുന്നവരല്ല, ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നവർ. വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് അധശബ്ദം ഉപയോഗിച്ചത്. അവിടെ അധ ഐമേ ഗ്രാമേ, ഗ്രാമം എന്ന് പറയുന്നത് സൂചകമാണ്. എന്തിന്റെ? ഗൃഹസ്ഥൻ. ഗൃഹസ്ഥാനം അസാധാരണ വിശേഷം. ഗൃഹസ്ഥന്മാരെ കുറിച്ച് പറയുമ്പോൾ ഗ്രാമം എന്ന് പറയുന്നു. പരിവ്രാജനെ കുറിച്ച്, വാനപ്രസ്ഥനെ കുറിച്ച്, തപസ്യയെ കുറിച്ച് പറയുമ്പോൾ അരണ്യം എന്ന് പറയും. അസാധാരണ വിശേഷണം അരണ്യവാസിഭ്യോ വ്യാവർത്തിത്വം. ഗൃഹസ്ഥന് മറ്റുള്ളവരെന്നാലും വീട് ഉപേക്ഷിച്ചു പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നു. യഥാ വാനപ്രസ്ഥ പരിവ്രാജകാനാം അരണ്യം വിശേഷം പറയുന്നു. വാനപ്രസ്ഥനും പരിവ്രാജകനെയും കുറിച്ച് പറയുമ്പോൾ അരണ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോണം, വാനപ്രസ്ഥനോ പരിവ്രാജകനോ. ഗൃഹസ്ഥ വ്യാപൃത്യർത്ഥം, ഗൃഹസ്ഥന്മാരെന്ന് വേർതിരിച്ച് പറയാൻ വേണ്ടി പറയുകയാണ്. തദ്വാ അതുപോലെ ഇഷ്ടാപൂർത്തെ, ഇഷ്ടം അഗ്നിഹോത്രാദി വൈദികം കർമ്മ. ഇഷ്ടാപൂർത്തെ ദത്തം, ഇഷ്ടാപൂർത്തെ ദത്തം. ഇഷ്ടാപൂർത്തങ്ങൾ എപ്പോഴും ചേർത്താ പറയുന്നു ദ്വന്ദ്വത്തിൽ. അതുകൊണ്ടാണ് ഇഷ്ടാപൂർത്തെ എന്ന് ദിവ്യജനത്തിൽ പറഞ്ഞു. ഇഷ്ടാപൂർത്തെ ഇഷ്ടവും പൂർത്തവും. ഇഷ്ടം എന്താണ്? അഗ്നിഹോത്രാദി വൈദികം കർമ്മ, അതാണ് ഇഷ്ടം. അഗ്നിഹോത്രാദി കർമ്മങ്ങളെ ഇഷ്ടമെന്ന് പറയുന്നു. അതനുഷ്ഠിക്കുന്ന ഗൃഹസ്ഥന്മാർ. പൂർത്തം എന്ന് പറയുന്നത് എന്താണ്? വാപി കൂപ തടാകാരാമാധികരണം. പൂർത്തം എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നവർ. അഗ്നിഹോത്രം ചെയ്യുന്നത് തനിക്ക് വേണ്ടിയിട്ടാണ്. ഗൃഹസ്ഥൻ തനിക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചപ്പോൾ, ഗൃഹസ്ഥൻ സമൂഹത്തിന് വേണ്ടിയും പ്രവർത്തിച്ചു. എന്നാലേ ഗൃഹസ്ഥനാകത്തുള്ളൂ. സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം ചെയ്താൽ പോരാ.
1: ഓം നമ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമ ശിവായ.
2: ഡിയർ ലിസണേഴ്സ് ഓഫ് shaivam.org. The following is Shukla Yajur Vedam, Karma Shaka, Adhyayam 21.
3: Atha Ekavimsho Adhyayah. Om.

0: ओम नमः शिवाय।
1: यू आर लिसनिंग टू शैवम.org रेडियो, द 24/7 स्पिरिचुअल चैनल फ्रॉम शैवम.org।
2: ഇതിൽ നിന്ന് മകന് പഠിക്കാൻ കഴിഞ്ഞാൽ മകനും സംതൃപ്തനായി, ഇങ്ങനൊരു അമ്മയ്ക്ക് ജനിക്കാൻ കഴിഞ്ഞാൽ മകനും സംതൃപ്തനായി. ഇപ്പൊ ഈ പ്രപഞ്ചം മാറ്റിമറിക്കാൻ ഒരുങ്ങുമ്പോഴായി പ്രശ്നമൊക്കെ, അതിന് കാരണമോ ഭാവിയാണ്. ഭാവിയെക്കുറിച്ച് എനിക്ക് യാതൊരു ഉത്കണ്ഠയും ഇല്ല എന്ന ഉത്കണ്ഠ. ഇങ്ങനെ ഉത്കണ്ഠപ്പെടുന്ന ആളുകളോട് ഇന്ന് നിങ്ങൾ ഇത്രയൊന്നും എനിക്ക് യാതൊരു ഉത്കണ്ഠയും ഇല്ല, എന്റെ ഉത്കണ്ഠയല്ലിത്, ഇതൊക്കെ ഓർത്തിട്ടുള്ള ഉത്കണ്ഠയാണ്. എനിക്ക് ഉത്കണ്ഠയൊന്നുമില്ല, ഞാൻ ഉത്കണ്ഠയ്ക്കൊക്കെ അപ്പുറത്ത് നിന്ന് നിങ്ങളുടെ കാര്യത്തിലുള്ള ഉത്കണ്ഠയാണ്. ഏത് അച്ഛനോട് ചോദിച്ചാലും ഇങ്ങനെയാണ്, ഏത് മകനോട് ചോദിച്ചാലും ഇങ്ങനെയാണ്, ഏത് അമ്മയോട് ചോദിച്ചാലും ഇങ്ങനെയാണ്. സ്വയം യാതൊരു ഉത്കണ്ഠയില്ല, സ്വയം എല്ലാവരും സ്ഥിതിയിൽ തന്നെയാണ്. അപ്പൊ ആ വരുന്ന ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠ. ഇപ്പൊ ഭൂതം, ഭവത്, ഭവിഷ്യത്, ഇത് മൂന്നും ലോചനമായിട്ടുള്ള വിഷയീകരോതീതി ത്രിലോചന തസ്മൈ. ഇനി ഭസ്മാങ്കരാഗം, ശിവൻ അണിയുന്ന ഭസ്മം
3: അല്ല. ഭൂതം, ഭവത്, ഭവിഷ്യത്ത് മൂന്നിനെയും അറിഞ്ഞ് എല്ലാ കേവല ബോധ സത്യത്തിലേക്ക് ഉൾക്കൊണ്ടവനെയാണ്
2: വർത്തമാനത്തിൽ നിൽക്കുന്നത്. അവ ത്രിലോചന ഭസ്മം രാഗമായിട്ടുള്ളവൻ, ഭസ്മം പൂശിയവൻ, അംഗരാഗം ഭസ്മമായിട്ടുള്ളവൻ. ശിവൻ അണിയുന്നത് ത്രികുണ്ഡ്രമണിയാറുണ്ട്, ഉദ്ധൂളനമണിയാറുണ്ട്. രണ്ടു വഴിയാണ് ഭസ്മത്തിന്. പൗരാണിക രീതി പറഞ്ഞാൽ ഗൃഹസ്ഥന്മാർ ത്രികുണ്ഡ്രവും സന്യാസിമാർ ഉദ്ധൂളനവുമാണ് പഴയ നിയമം. ഇപ്പൊ നിയമമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ, സന്യാസിമാർ തന്നെ പലപ്പോഴും ഗൃഹസ്ഥന്മാരാണ്, ഗൃഹസ്ഥന്മാർ തന്നെ പലപ്പോഴും സന്യാസിമാരാണ്. അതുകൊണ്ട് ഏത് വഴിക്കും ആവാം. പണ്ട് ഗാർഹസ്ഥ്യം, മഠാം ന്യായം ഇവയൊക്കെ വരുമ്പോൾ ഗുണം ആവശ്യമാണ് നടത്തിക്കൊണ്ട്. രാജസ ഗുണമുള്ളതുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സത്വം, രജസ്, തമസ് എന്ന മൂന്ന് ഗുണങ്ങളിലാണ് ഞാൻ നിൽക്കുന്നതെന്നും അതുകൊണ്ട് എന്റെ പരിമിതിയാണിതെന്നും അതിന്റെ പേരിൽ വിമർശനങ്ങളോ പ്രശ്നങ്ങളോ വേണ്ട, ഇത്രയേ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നും അന്യർക്ക് ബോധ്യപ്പെടുമാറാണ് ഇത് തൊടുന്നത് വരെ. ഇന്ന് നമ്മളെല്ലാം എവിടെ നിൽക്കുന്നു നമ്മൾ എന്നല്ല ആദ്യം ചിന്തിക്കുന്നത്, എവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ആധുനിക വിദ്യാഭ്യാസ സങ്കേതത്തിന്റെ അപകടവും ഇതാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നല്ല ഇന്ന് പഠനം, എവിടെ നിൽക്കണം, ഈ ലോകത്തിലെ ഏറ്റവും നല്ലതെല്ലാം എന്റേതാണെന്ന് പറയിപ്പിക്കണം, ഏറ്റവും മോശമായ സ്വഭാവമെല്ലാം എനിക്ക് വേണം. ആധുനിക മനുഷ്യന്റെ ദുഃഖം ഇതാ. ഇന്ദ്രിയപരങ്ങളായ രാഗങ്ങളും ദ്വേഷങ്ങളും ഒന്നും വിടാതെ ഇന്ദ്രിയാതീതമായ ആത്മാനുഭൂതിയുടെ തലത്തിലാണ് ഞാനെന്ന് പറ്റുന്നിടത്തോളം ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞാൽ ധന്യതയായി എന്നതാണ് പ്രശ്നം. ശരിയാണോ എന്ന് ആലോചിച്ച് നോക്ക്. ആധുനിക മനുഷ്യനെ നേരിടുന്ന ഏറ്റവും വലിയ കടങ്കഥ ഇതാണെന്ന് തോന്നുന്നു, ശരിയല്ലേ? ഞങ്ങൾ സ്വാമിമാരെ ആയാലും ഗൃഹസ്ഥന്മാരെ ആയാലും ആരെ ആയാലും ഞങ്ങൾ സ്വാമിമാരെ ഒക്കെ ഉൾപ്പെടുത്തന്നെ എന്ത് ചെയ്യണം, ആരെയും മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിക്കണ്ട. എവിടെ ഏറ്റവും നല്ലതുണ്ട് എന്ന് തോന്നുന്നു അത് എന്റേതാണ് എന്ന് മറ്റുള്ളവർ പറയണം, എനിക്ക് ബോധ്യപ്പെടുകയല്ല വേണ്ട. ശരിയായിരിക്കും അനുഷ്ഠാനങ്ങളിൽ, ജീവിതങ്ങളിൽ ഒക്കെ. പണ്ടങ്ങനല്ല, എനിക്കുള്ളിടത്തോളം എന്നുള്ളത് മറ്റുള്ളവരെ ആദ്യം ബോധ്യപ്പെടുന്നു. പഴയ ആചാര്യന്മാരെല്ലാം കാണിച്ചാൽ എനിക്ക് ഇത്രയും അറിയും, ഇത്രയാണ് എനിക്കറിയുന്നത്, അത് അവരുടെ പ്രകടനം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു ബോധ്യപ്പെടുത്തും. അതിലവർ സത്യസന്ധതയും പുലർത്തുന്നു. ആ സത്യസന്ധതയിലാണ് അന്ന് അറിവിരിക്കുന്നത്. അപ്പൊ എല്ലാം ശേഷിച്ച ചിതാഭസ്മമാണ് പൂശുന്നതെങ്കിലും അത് ഉദ്ധൂളനമായും ത്രികുണ്ഡ്രമായും പൂശുന്നയാളാണ് ശിവ. രണ്ടു തരത്തിലും പൂശി. നിയമമനുസരിച്ച് ഗൃഹസ്ഥൻ ത്രിപുണ്ഡ്രം ഉദ്ധൂളനെന്നാണ്. സന്യാസി എന്ന് പറയുമ്പോൾ സമ്യക്കായി നശിച്ചവൻ മാത്രം. ഞങ്ങളൊക്കെ നല്ലർത്ഥം വസ്ത്രമണിഞ്ഞു എന്നുള്ള നല്ലർത്ഥം. അത് വന്നു കഴിഞ്ഞാൽ ഗുണങ്ങൾ തീർന്നു, ഗുണാതീതനായി. അപ്പൊ ഗുണാതീതനാവുമ്പോഴാണ് ഉദ്ധൂളനം.

0: വാരിപ്പൂശുന്നത് കുമ്പളങ്ങയുടെ മാതിരി, കുമ്പളങ്ങ മൊത്തം പൂശിയത് മാതിരി. അങ്ങനെയുള്ള ശിവനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബോധസത്തയിൽ നിന്ന് കർമ്മത്തിലേക്ക് സൃഷ്ടിയിലേക്ക് രൂപാന്തരപ്പെട്ടു വന്ന ശിവശക്തിയെയല്ല ആചാര്യൻ ഇവിടെ നമസ്കരിക്കുന്നത്. ആചാര്യ പാരമ്പര്യത്തിന് ചേർന്ന ഉദ്ധൂളനം ചെയ്തു നിൽക്കുന്ന അംഗരാഗം ഭസ്മമായി മാറിയ ശിവനെയാണ് ഇവിടെ നമസ്കരിക്കുന്നത്. ആ ശിവനായിക്കൊണ്ട് ഭസ്മാംഗരാഗായ മഹേശ്വരനായിക്കൊണ്ട് സംഹാരത്തിലാണ് ഉദ്ധൂളനം നടക്കുന്നത്. സകല പ്രപഞ്ചവും സംഹരിച്ച് നിലകൊള്ളുന്ന ആ തലത്തിൽ ആ സർവജ്ഞനായ ശിവനായിക്കൊണ്ട് മഹേശ്വരൻ, മഹേശ്വരായ സർവജ്ഞൻ, മഹതാ ഈശ്വരമ സർവജ്ഞത തൃപ്തിരനാദിബോധ സ്വതന്ത്രതാ നിത്യം അലുബ്ധശക്തി അനന്തശക്തിശ്ച വിഭോർ വിധിജ്ഞ ഷഡാഹു അംഗാനി മഹേശ്വര മഹേശ്വരസ്യ എന്ന് വായുപുരാണം പറയും. ആ വായുപുരാണം പറയുന്ന ശിവനായിക്കൊണ്ട്, ആ സർവജ്ഞനായിക്കൊണ്ട് നിത്യായ നിത്യം വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന നിത്യനായിക്കൊണ്ട്, ശുദ്ധായ മാലിന്യങ്ങളെല്ലാം അറ്റുപോയവനായിക്കൊണ്ട്, അഷ്ടമൂർത്തി രൂപനായ എട്ട് ദിക്കുകളും മൂർത്തി സത്തയിൽ വന്നിട്ടുള്ള ദിഗംബരനായിക്കൊണ്ട്, ദിഗംബരായ അഷ്ടമൂർത്തി രൂപനായി ആയ ശിവനായിക്കൊണ്ട് നമസ്കാരം. ഇത്രയും വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതൊന്ന് ഓർമ്മിക്കാവെങ്കിൽ, ആ ശിവന്റെ അഷ്ടമൂർത്തി സങ്കല്പത്തിൽ ശിവശക്തി എന്നത് ഈ പ്രപഞ്ചമാകെ ഒന്നായി നിൽക്കുന്ന ഒന്നാണ് എന്ന് കാണാം. ആ ശിവനായിക്കൊണ്ട് എന്റെ നമസ്കാരം. ഒന്നുകൂടെ നമുക്ക് ആ ശ്ലോകം ചൊല്ലാം. ഇനി അതിനെ ഉപാസനാ രീതിയിൽ ഒന്ന് കാണാം. അതായത് ഈ പ്രപഞ്ചം മുഴുവൻ നിശേഷിപ്പിച്ച് ഏതൊരു ബോധസത്തയാണോ ചാരം ചൂടിയ കനൽ പോലെ, ചാരം ചൂടിയ കനൽ പോലെ. ചിത എന്ന് പറയുമ്പോൾ കെട്ടടങ്ങിയ ചിതയില് ചാരം ചൂടി നിൽക്കുന്ന കനൽ പോലെ ബോധസത്ത പല ആകാരങ്ങളും കൈക്കൊണ്ട് വ്യഷ്ടിയും സമഷ്ടിയുമായി പരിണമിച്ചു നിൽക്കുന്നതിനെ ബോധസത്തയിൽ ഉപസംഹരിച്ച് അധ്യാരോപ അവബോധവാദങ്ങളാൽ ഉപസംഹരിച്ച് ഉദ്ധൂളനം ചെയ്തു നിൽക്കുന്ന കനൽ പോലെ. അടുപ്പിൽ തീ കത്തിച്ചിട്ട് കനൽ അങ്ങനെ എരിഞ്ഞിരിക്കും, അതിന്റെ പുറമെ ചാരം ചൂടി നിൽക്കും. അതുപോലെ നിൽക്കുന്ന ബോധസത്തയെ ശിവനായി കണ്ടുകൊണ്ട്, സമഷ്ടി പര്യന്തം നിലനിൽക്കുന്ന ശിവനായി കണ്ടുകൊണ്ട് ശ്ലോകം ഒന്നുകൂടെ. അപ്പോ മുമ്പ് പറഞ്ഞ ഏറ്റവും സൂക്ഷ്മമായ ആ സർഗാണുവും കടന്ന് അഹംതത്വവും കടന്ന് മൂല തത്വത്തിലെത്തി നിലകൊള്ളുന്ന ആ തത്വം മാത്രമായ നാഗേന്ദ്രഹാരായ, അതുകൊണ്ട് തന്നെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളും ഭൂതഭവ്യ ഭവിഷ്യത്തുകളും എറുഗജുസ്സാമങ്ങളും എല്ലാം ബോധിച്ച് നിൽക്കുന്ന ബോധം മാത്രമായ ത്രിലോചനായ ഈ പ്രപഞ്ചത്തെ ഉപസംഹരിച്ച ചാരം തന്നെ, ഭസ്മം തന്നെ ലേപനം ചെയ്ത് നിൽക്കുന്ന ബോധമായ, അപ്പോഴൊക്കെ ബോധത്തിൽ നമ്മളെത്തി, എല്ലാം ഒരുമിച്ചൊരിടത്തെത്തി, ബോധസ്വരൂപനായ മഹേശ്വരനായ, അതുമാത്രം നിത്യം, ബാക്കിയൊക്കെ താൽക്കാലികം. നിത്യായ ഏറ്റവും ശുദ്ധമായത് ആ ജ്ഞാനം, അതിൽ അശുദ്ധി വരുന്നതെല്ലാം ഈ പ്രപഞ്ചം. ശുദ്ധായ അവിടെ അമ്പരങ്ങളില്ല, ആവരണങ്ങളില്ല, നിരാവരണരൂപമായ ഞാൻ ബോധമാണെന്ന് മനസ്സിലാക്കാതെ ഞാൻ ശരീരമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആവരണം വേണ്ടത്. ആദ്യകാലത്ത് ആവരണം തലയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, ശിരോ ആവരണം. കാരണം തലകീഴായ വൃക്ഷമാണ് നമ്മളെന്നാണ് വേദങ്ങൾ പറയുന്നത്. ആദ്യം ബോധമായി സൈഗോട്ടായി അമ്മയുടെ ഉദരത്തിൽ വീണു, അതിൽ നിന്ന് തലയും യക്ഷോടം, തലയും അതായത് മസ്തിഷ്കവും തൊക്കുമുണ്ടായി, ഒരേ വർണ്ണവസ്തുവുണ്ട്. പിന്നെ മാംസവും മജ്ജയും ഞരമ്പുകളും കൈകാലികളും ഒക്കെ ഉണ്ടായി. യഥാർത്ഥത്തിൽ എവിടുന്നാണ് ഇതെല്ലാം വളർന്നു വരുന്നത്? ആ മസ്തിഷ്ക പര്യങ്ക ദേശത്തു നിന്ന് ഇതോരോന്ന് വെച്ചു വരുമ്പോൾ ആ റൂട്ട് എവിടെയാണ്, വേറെ എവിടെയാണ്? മസ്തിഷ്ക. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മള് കാലാണ് ചോടെന്നാണ് വിചാരിക്കുന്നത് അല്ലെ, തലകീഴായിട്ടാണ് ഭൂമിയിൽ നടക്കുന്നത്. നമ്മുടെ സ്വഭാവവും അതുകൊണ്ട് തലകീഴാണ്. മസ്തിഷ്ക പര്യങ്ക ദേശം, ഹൈപ്പോ തലാമസ് എന്ന് പറയും, അവിടുന്നാണ് ഈ സംജ്ഞകളെല്ലാം വരുന്നത്. അതുകൊണ്ടാണ് ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിതെന്ന് ഗീതയിലൊക്കെ പറയുന്നത്. നമ്മളൊരു തലകീഴായ വൃക്ഷമാണ്. അതിന്റെ പ്രത്യേകത സുവിരൂഢമൂലം അസംഗ, അതിന്റെ മുമ്പ് ഊർധമൂല മതശാഖം മൂലമൂർധം, മുകളിലാ മൂർധം, ശാഖകൾ താഴേക്കാണ് വളർന്നിരിക്കുന്നത്. ഈ ശാഖകളാ കയ്യും കാലവും ഒക്കെ, അതെല്ലാം നമ്മളിപ്പോ നടക്കുന്നത്. മതശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി, വേദങ്ങളാകുന്ന അതിന്റെ ഛന്ദസ്സുകൾ. ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിത് അധശ്ചോർദ്ധം പ്രസ്തുതസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധ വിഷയപ്രവാള അധശ്ച മൂലാന്യനുസന്ധതാമി കർമാനുബന്ധീനി മനുഷ്യലോകേ. നല്ലൊരു വർണ്ണനയാണ്, സജീവമായ. അപ്പോ ഇതെല്ലാം എരിഞ്ഞടങ്ങി ചാരം ചൂടി നിൽക്കുന്ന ആ ബോധസത്ത ധ്യാനാത്മകമായി ഞാൻ എന്റെ കൈകാലുകളിൽ നിന്ന്, എന്റെ ശരീരത്തിൽ നിന്ന്, എന്റെ സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങളിൽ നിന്ന്, എന്റെ ആഭരണങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് ശുദ്ധമുക്ത ബുദ്ധ സ്വരൂപമായ ശിവം മംഗളം ബോധത്തിലേക്ക് മെല്ലെ പോയാൽ ചാരം ചൂടി നിൽക്കുന്നൊരു കനൽ പോലെ ജ്വലിക്കുന്ന ആ ബോധസത്തയെ കാണുന്നതായി സങ്കല്പിച്ചാൽ ഈ ശ്ലോകം ഏതാണ്ട് പൂർണ്ണമായി. നിരാഭരണ രൂപമായ വസ്ത്രമാവരണമാണ്. നമ്മള് പണ്ടുകാലത്ത് ആളുകള് തലയിൽ വസ്ത്രം ഇടും, കാരണം ഉത്തമാംഗം തലയാണ്. മുസ്ലിങ്ങൾ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നു, ഒരു തല ഒരിക്കലും മൂടാൻ നടക്കുകയില്ല. സിഖുകാരും അത്, പണ്ടുകാലത്ത് ഹിന്ദുക്കളെ ഒക്കെ കണ്ടാൽ എല്ലാവരും തല മൂടും, ഒന്നും ഉടുത്തിട്ടില്ലെങ്കിലും. ഈ പാടത്ത് പണിയെടുക്കുന്നവൻ തല മൂടിയിരിക്കും, കോണകം കെട്ടിയില്ലെങ്കിലും. ഇന്ന് നമ്മൾ തലയൊക്കെ നഗ്നത കാണിച്ച് നടക്കും, ബാക്കിയൊക്കെ നഗ്നമാണെന്ന് നമ്മളെ ആരൊക്കെയോ പഠിപ്പിച്ചിട്ടുണ്ട്. നഗ്നതയെ പറ്റിയുള്ള ബോധമൊക്കെ കൂടി വന്നപ്പോഴാണ് കൂടുതൽ അപകടങ്ങളും തുടങ്ങിയിരിക്കുന്നത്. പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ആണും പെണ്ണും ഒക്കെ ജീവിച്ചിരുന്നു, ഇത്രയും വസ്ത്രമൊന്നും ഉടുത്തിരുന്നില്ല, ഇത്രയും മന്ത്രിമാരിറങ്ങി ചളവാക്കിയിരുന്നുമില്ല. അല്ലെ, അങ്ങനല്ലേ എന്നെ പറയാൻ. അപ്പൊ ആവരണം വേണ്ടിടത്ത് ആവരണം വേണ്ടാതായിട്ടുണ്ട്, ഉത്തമാംഗം മാറിപ്പോയിട്ടുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് കാലം ഇത് പഠിക്കാൻ പര്യാപ്തമാണോന്നറിയില്ല. ധ്യാനാത്മകമായി ഇത് പഠിച്ചാൽ ബോധസത്തയുടെ മേലുള്ള ആവരണങ്ങളാണ് ഇതെല്ലാം. നിരാവരണ രൂപമായ ബോധസത്തയിൽ ശിവം മാത്രം, അത് ഒന്നാം ശ്ലോകം. നിഷേധ ശേഷു സർവാനശേഷി ജഗദാദശേഷി. രണ്ടാമത് മന്ദാകിനീസലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമ ശിവായ. അതായത് ഇതിനകത്ത് ഛന്ദസ്സിന് മാറ്റമുള്ളത് കൊണ്ട് തസ്മൈ മകാരായ എന്നുള്ളതിന് മകാരൂപായ എന്നൊക്കെ മാറ്റി ചിലർ തിരുത്തിയിട്ടുണ്ട്. ചിലര് മാതംഗ ചർമാംബര ഭൂഷണായ എന്ന് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ആചാര്യ ഭഗവാൻ എഴുതിയ ശ്ലോകം ഇതായി തന്നെ നമുക്ക് പഠിക്കാം. ഇതാണ് പ്രകൃഷ്ടമായി നമുക്ക് കിട്ടിയിട്ടുള്ളത്. നാഗേന്ദ്രഹാരാദി ഗുണവിശിഷ്ട ശിവൻ നഗാരം മന്ദാകിനി സലില ചന്ദനാർച്ചിതാദി ഗുണവിശിഷ്ട ശിവൻ മകാരം. അപ്രകാരം എല്ലാ അക്ഷരവും ശിവൻ തന്നെ പൂർണമായി. നാ ശിവൻ, മാ ശിവൻ, ശീ ശിവൻ, വാ ശിവൻ, യാ ശിവൻ. അപ്പൊ ശിവനിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ വിശിഷ്ട പുനരുക്തി നിർമാർജനത്തിന് പറ്റുമാറ് ഭിന്ന ഭിന്ന ഗുണവിശിഷ്ട ശിവതത്വബോധനത്തിന് ഭിന്ന ഭിന്ന അക്ഷരങ്ങൾ. അപ്പൊ സർവ നിഷേധ ശേഷ സ്വരൂപധാരി ഭൂതവർത്തമാന ഭവിഷ്യദർശി ഭസ്മഭൂഷിത സംസാര ദാഹോത്തര സാരയുക്ത നിത്യശുദ്ധ നിരാവരണ മഹേശ്വരൻ നഗാരം. ഒറ്റ വാക്കിൽ ഓടിച്ചു പറഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം കൂടെ ഇത്രേ പറയണ്ടു. ഇത്രയും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നോർത്താണ് വിശദീകരിച്ചത്. സർവനിശേഷ സർവനിഷേധ ശേഷ സ്വരൂപധാരി നാഗേന്ദ്രഹാരായ ഭൂതവർത്തമാന ഭവിഷ്യദർശി ത്രിലോചനായ ഭസ്മഭൂഷിത സംസാരദാഹുത്തര സാരയുക്തൻ ഭസ്മാങ്കരാഗായ നിത്യശുദ്ധ നിരാവരണ രൂപി നിത്യായ ശുദ്ധായ ദിഗംബരായ നിരാവരണ രൂപി ദിഗംബരായ മഹേശ്വരൻ ആ ശിവനായിക്കൊണ്ട് പ്രണാമം. ഇനി അടുത്തത് മന്ദാകിനി സലില കൃഷ്ണം ചന്ദനം. മന്ദാകിനി സലില ചന്ദനം എന്നിങ്ങനെ മധ്യമ പദലോപി സമാസം. മന്ദാകിനി സലില ഘൃഷ്ടം ചന്ദനം, മന്ദാകിനി സലില ചന്ദനം, മധ്യമ പദമായ ഘൃഷ്ടം ലോപിപ്പിച്ച് സമാസം കവിതയില്. മന്ദം അഗതി കുടിലം ഗച്ഛതീതി മന്ദാകിനി, മന്ദം അഗതി കുടിലം ഗച്ഛതീതി മന്ദാകിനി. മന്ദാകിനി ശബ്ദത്തിന്റെ വിൽപ്പത്തി. സംസ്കൃതി ഈ ശബ്ദത്തിന്റെ ഉൽപ്പത്തി അറിയാതെ വെറുതെ ഒരു തോട് ഒരു കുളം എന്നൊക്കെ അർത്ഥം എടുത്ത് പഠിക്കുമ്പോഴാണ് ഗതികേട് വരുന്നത്. മന്ദം അകത്തി, അകത്തിയാണ് ക, അഗായല്ല അകത്തി, ഗാമാരിയെന്ന് അകത്തി. കുടിലം ഗച്ഛതീതി മന്ദാകിനി. മന്ദാകിനി വിയദ്ഗംഗ സ്വർണ്ണതി സുരദീർഘിക എന്ന് കോശാന്തരം. മന്ദാകിനി വിയദ്ഗംഗ സ്വർണദീ സുരദീർഘിക, മന്ദാകിനി ആകാശഗംഗ, സുരദീർഘിക ആകാശഗംഗ. ആകാശഗംഗ എന്ന് പറയുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് ആ ഗാലക്സി തന്നെ അന്നോടെ. അവിടെ മുൻപിലും പിൻപിലും ജലാശയം അതിവിശാലം, അത് വിയദ്ഗംഗ. വാപീതു ദീർഘിക എന്നാണ് പുരാണ പ്രസിദ്ധം. അതിനെ കവിതാമയമായി പറയുമ്പോൾ ദേവതകളുടെ കുളം സുരദീർഘിക, ദീർഘവൃത്താകൃതിയിൽ കാണുന്നതാണ് ഈ നക്ഷത്ര സമൂഹം. ഇത് കണ്ടുകൊണ്ട് എഴുതിയതുകൊണ്ടാണ് ഇന്നും അതിന് ആകാശഗംഗ എന്ന് പേര് വന്നത്. കണ്ടത് ഏത് കണ്ണുകൊണ്ടാണെന്നൊന്നും അറിയില്ല. ആ നക്ഷത്ര സമൂഹത്തെയൊക്കെ ഗാലക്സിയൊക്കെ കുറിച്ച് അവരെഴുതിയത് അന്ന് കണ്ടുകൊണ്ട് എഴുതിയതുകൊണ്ട് തന്നെയാണ്. അപ്പോ സുരദീർഘിക എന്നാണ്, ദീർഘാകൃതിയിലാണത് കാണുക. മന്ദം മന്ദം ജലം കുടിലഗമനം ഗോളഗോള ഭ്രമണം നടത്തുന്നത് കൊണ്ട് മന്ദം അകതി കുടിലം ഗച്ഛതി എന്ന്, അതുകൊണ്ട് മന്ദാകിനി ശബ്ദം. അക അക കുടിലായാം ഗതവും എന്ന് താത്വർത്ഥ നിർദ്ദേശം. അപ്പൊ ഭഗവാൻ ശങ്കരന്റെ ജടയിൽ കടന്ന് അത് ഗോളഗോള ഭ്രമണം ചെയ്ത് മന്ദമന്ദം പുറത്തു വന്നതുകൊണ്ട് അതിനെ മന്ദാകിനി എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് മന്ദാകിനി ശബ്ദം വന്നത്. അപ്പൊ ഭഗവാൻ ശങ്കരൻ ആരായിരിക്കുമെന്നും സങ്കല്പിച്ചു കൊടുക്കുക. അതായത് ഭാഗീരഥന്റെ തപസ്, ഇതൊക്കെ പുരാണ പ്രസിദ്ധമാണ്. ഭാഗീരഥന്റെ തപസ് ഓക്കെ, അത് നമുക്ക് ഭാഗീരഥി വീണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്, ഒരു ഇതിൽ വരും, അപ്പം നമുക്ക് നോക്കാം. അപ്പൊ പരമാത്മാവ് നാനാവിധ പ്രജകളുടെ സൃഷ്ടിയെ ഇച്ഛിച്ച് ആദ്യം അപ്പ് ജലം സൃഷ്ടമാക്കി. ജലമാണ് അവിടെ സൃഷ്ടിക്കാൻ വേണ്ടി, സൃഷ്ടിക്രമം തുടങ്ങുന്നിടത്ത് ജലമാവരുന്നത്. വായു ആകാശം, ആകാശാദ് വായു, വായേര വായോരഗ്നിഹി അഗ്നേരാപം, ആപ മുതലാണ് സൃഷ്ടിയുടെ ക്രമം വരുന്നത്. സൃഷ്ടി ആപ്പ് മുതലാണ്, അപ്പ് വരെ സൃഷ്ടിയില്ല. അപ്പിൽ വെച്ചാണ് സ്ഥൂലം വരുന്നത്, ബാക്കിയൊക്കെ സൂക്ഷ്മമാണ്. ആകാശം സൂക്ഷ്മതൻ മാത്രയാണ്, വായു സൂക്ഷ്മമാണ്, അഗ്നി സൂക്ഷ്മമാണ്, അഗ്നിയിൽ സ്ഥൂലത തുടങ്ങിയുള്ളൂ. അഗ്നിയിൽ നിന്ന് അപ്പായപ്പോൾ സൃഷ്ടിക്ക് വേണ്ടതായി. അപ്പോ ആ ആദ്യ ജലത്തിൽ സൃഷ്ടി നടത്തും, അതിൽ ബീജവപനം ചെയ്ത് ബ്രഹ്മാവ് അവിഭൂതനായി എന്ന് പ്രാചീന സങ്കല്പം. അതുകൊണ്ടാണ് വെള്ളവും അതിൽ താമരയും പത്മസംഭവനുമൊക്കെ ജലരൂപമായ സൃഷ്ടിയുടെ സങ്കല്പം തന്നെ തുടങ്ങുന്ന അവിടെയാണ്. അവിടെയാണ് ജലത്തിൽ താമരയിൽ ബ്രഹ്മസംഭവൻ ഇരിക്കുന്നതായും അതുപോലെ ദേവീഭാഗവതാദികളിൽ കൃഷ്ണനും രാധയും ഒക്കെ ഇരിക്കുന്നതായും ഒക്കെ. ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ദേവതയുടെ പേരവിടെ വെക്കാം, ഏത് വെച്ചാലും വിരോധമില്ല, എല്ലാം ഒരേ പേര് തന്നെ. അപ്പൊ പ്രാണികർമ്മ സംയോഗം കൊണ്ട് പ്രാണികർമ്മം തന്നെ സ്വയം ജലരൂപമെന്ന് പറയുന്നതും അതുകൊണ്ട്. ആപഹ പുരുഷവചസ്സോ ഭവന്തി ശ്രദ്ധാവ ആപഹ, ഈ ബ്രഹ്മാദ്രവരൂപ ജലത്തിന്റെ സൃഷ്ടി, ജലം സൃഷ്ടിക്രമത്തിൽ പറയും. ആപഹ പുരുഷവചസ്സോ ഭവന്തി ശ്രദ്ധ വ ആപഹ, ശ്രദ്ധയാണ് ജലം, ശ്രദ്ധ കൊണ്ടാണ് ആ ജലം ഉണ്ടായത്. ശ്രദ്ധയില്ലെങ്കിൽ സൃഷ്ടിയില്ല. ഇപ്പൊ സൃഷ്ടിക്ക് വേണ്ട ഒരേ ഒരു ഗുണം ശ്രദ്ധയാണ്. വാക്കുകൊണ്ടുണ്ടാവാം, അന്നം കൊണ്ടുണ്ടാവാം, വാക്കുകൊണ്ടുണ്ടാവാം, അന്നം കൊണ്ടുണ്ടാവാം, ഞാൻ പലതരത്തിലുണ്ടാവാം. ഇപ്പൊ സൃഷ്ടിക്ക് പിന്നിൽ വാക്കാണുള്ളത്, ശ്രദ്ധയാണുള്ളത്. എല്ലാ സൃഷ്ടിയും ശ്രദ്ധയിൽ നിന്നുണ്ടാവും. ശ്രദ്ധയില്ലെങ്കിൽ ഒന്നും സൃഷ്ടിക്കാനാവില്ല. ശ്രദ്ധയാണ് അതിന്റെ ദേവത. അപ്പൊ ഈ ബ്രഹ്മദ്രവരൂപമായ ജലത്തിലാണ് സൃഷ്ടി. നിങ്ങളുടെ കണക്ക് സൃഷ്ടി ഉണ്ടാകാൻ വളരെ എളുപ്പമാണോ? വിത്ത് കൊണ്ട് പറമ്പിലിട്ടാല് മരമുണ്ടാകുമെന്നും അതിൽ നിന്ന് വീണ്ടും വിത്തുണ്ടാകുമെന്നുമാണ്. ഉണ്ടാവില്ല, നിയമങ്ങൾ പാലിച്ചാലും ഉണ്ടാവില്ല. ഈ നിയമങ്ങൾക്കെല്ലാം അപ്പുറമുള്ള ഒന്നുണ്ട്, അതിലെ സൃഷ്ടി ഉണ്ടാവും. സൃഷ്ടിയുടെ പിന്നിലെ ചോദനയാണ്, എന്തിന്റെ സൃഷ്ടിയില്ലേ? പഠിച്ചതുകൊണ്ട് സൃഷ്ടിക്കാനാവില്ല. സൃഷ്ടിയുടെ രഹസ്യമുള്ള പഠനം മുഴുവൻ നടത്തിയ ഒരാള് കൂട്ടി യോജിപ്പിച്ചിട്ട് സൃഷ്ടി നടത്താൻ ചിലപ്പോൾ പര്യാപ്തനായില്ല എന്ന് പറയാം. പഠിക്കാത്തവൻ ചിലപ്പോൾ യോജിപ്പിക്കുമ്പോൾ യോജിച്ചെന്നും വരാം, യോജിച്ചുവെന്നും വരാം. അപ്പൊ പഠിപ്പ് ശ്രദ്ധ മാത്രമാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അപ്പൊ ശ്രദ്ധ മറ്റൊരു പദമാണ്, ഈശ്വര അനുഗ്രഹം, ഈശ്വര വിശ്വാസം എന്നൊക്കെയുള്ള പദം ഉപയോഗിക്കുന്നു നിങ്ങൾ. ഈശ്വര വിശ്വാസം എന്ന പദം തെറ്റുമാണ്. വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ള ഒന്നിൽ ഉണ്ടെന്നുള്ള ശാഠ്യത്തിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈശ്വരൻ ഉണ്ടാവണമെന്നില്ല. ഈശ്വരൻ എന്നതൊരറിവാണ്, ഒരിക്കലും വിശ്വാസമാവരുത്. ആളുകൾ ചോദിക്കും, നിനക്ക് ഈശ്വര വിശ്വാസം ഉണ്ടോ? അതുണ്ടാവരുത്, ഉണ്ടായാൽ പോകാം. ഈശ്വരൻ അങ്ങനെ വിശ്വസിക്കേണ്ട ഒരു സാധനമല്ല, അറിയേണ്ട സാധനമാണ്. ഈശ്വരനെ അറിഞ്ഞു മാത്രമേ ശാന്തി ലഭിക്കൂ. പയ്യന്നൂരിൽ നിന്ന് കാസർകോട്ടേക്ക് ഇന്ന വണ്ടിയിൽ കയറിയാൽ എത്താം എന്നുള്ളത് വിശ്വാസമല്ല, അറിവാണ്. ആ ഡയറക്ഷനിൽ പോകുന്നൊരു വണ്ടിയിൽ കയറിയാൽ അവിടെ എത്തും എന്നുള്ളതൊരു അറിവാണ്, അത് വിശ്വാസമല്ല. വ്യക്തതയുള്ള ഒരു അറിവിന് മാത്രമേ ശാന്തി തരാൻ കഴിയൂ. അവ്യക്തമായ വിശ്വാസ പ്രമാണങ്ങൾക്കൊന്നും ശാന്തി തരാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അശാന്തി തരാൻ അത് പര്യാപ്തവുമാണ്. ലോകത്തെ ലൗകികങ്ങളായ വിഷയങ്ങൾ തന്നെ വിശ്വാസം കാരണം ഒട്ടേറെ അശാന്തി തന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ അതിനേക്കാൾ മനസ്സിനെ മതിക്കുന്ന മറ്റൊരു വിശ്വാസത്തെ കൂടി എടുത്ത് തലയിൽ വെച്ചാൽ എന്താകും ഗതി? അതുകൊണ്ട് നിങ്ങൾ ആരും ഈശ്വരനെ വിശ്വസിക്കുകയല്ല വേണ്ടത്, അറിയുകയാണ് വേണ്ടത്. സമ്മതിക്കുമെന്നറിയില്ല, ഇറങ്ങിപ്പോകുമ്പോ സമ്മതിക്കുമെന്ന് വിശ്വാസമില്ലല്ലേ. കാരണം ഈശ്വരനൊരു അറിവാണ്, ഈശ്വര കടാക്ഷം ഈ അറിവിലാകട്ടെ. അല്പമെങ്കിലും ഈശ്വരനെ അറിയുന്ന നിമിഷങ്ങളിലെ ഈശ്വരന്റെ കടാക്ഷം ഉണ്ടാവും. നമ്മൾ ഈശ്വരനെ വിശ്വസിച്ചാൽ ഈശ്വരന്റെ കടാക്ഷം ഉണ്ടാവില്ല. ചില നിമിഷങ്ങളിൽ നമ്മൾ ഈശ്വരനെ അറിയുന്നു. ഒരു കുഞ്ഞ് വീഴുമ്പോൾ, ഒരു കുഞ്ഞ് കരയുമ്പോൾ, ഒരാള് വീട്ടിലേക്ക് കയറി വന്നൊരാഹാരം ചോദിക്കുമ്പോൾ ഒക്കെ നാം ഏതോ നിയോഗത്താൽ എന്ന പോലെ നമ്മളുടെ മനസ്സ് ദ്രവീഭൂതമായി ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ ഫലങ്ങൾ വന്നു ചേരുന്നു. അതെല്ലാം നമ്മളുടെ ബുദ്ധിയുടെ ഗുണമായി കാണുകയും അതേസമയം മറ്റു ചില സന്ദർഭങ്ങളിൽ നിഷേധം നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ നിഷേധ സമയങ്ങളിൽ പരാജയങ്ങൾ ഉണ്ടാവും. ആ പരാജയങ്ങൾ നമ്മളുടെ കണക്കുകൂട്ടലുകളുടെ തെറ്റാണെന്ന് നമ്മൾ ഗണിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ ഒരു വിശ്വാസമാക്കി മാറ്റുന്നു. മനസ്സിലാവുമെന്നറിയില്ല. ഇതിന് ജീവിതത്തിന്റെ തുടക്കം മുതൽ ഇങ്ങനെ എഴുതി വെച്ച് കണക്കുകൂട്ടി നോക്കണം. അപ്പൊ നമുക്ക് കാണാം.
1: ഓം നമഃ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ഷൈം ഡോട്ട് ഓൾ, ദി നെക്സ്റ്റ് പ്രോഗ്രാം ഈസ് ചാൻഡോഗ്യ മനുഷ്യ സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമഃ ശിവായ.

0: ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ് 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.
1: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ഓർഗ്, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാൻഡോഗ്യ മനുഷ്യ സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
2: ശിവസൗഖ്യാനന്ദീശ്വരി സദാശിവസമാരംഭാചാര്യമധ്യമ അസ്മദാചാര്യമന്യന്ദുരുന്ദ്രസ്മൃതിമുരാണ ഭഗവത്പാദ ശങ്കരാചാര്യം ഭാഷ്യ

मेरे बड़े बड़े श्री श्री रविचंद्र जी मूल मंत्र तदैक्षत बहुस्यं प्रजायेति तत्तेजो असृजत तत्तेज ऐच्छद बहुस्यं प्रजायेति तदपो असृजत तस्मात् यत्र यत्न क्वच शोचति सेददेवा पुरुषस्तेजस एव तदध्यापो जायन्ते त आप ऐच्छन्द बहुः स्यामा प्रजायेमहेति त अन्नम् असृजन्त तस्मादेतर क्वच वर्षति तदेव भूयिष्ठम् अन्नम् भवति अद्य एव अन्नाद्यम् जायते तत्सद् ऐच्छत ईक्षाम् दर्शनम् कृतवत्। തത്സത് സദേവ സൗമ്യ എന്ന് പറഞ്ഞാൽ തത് ആ സത് അങ്ങനെയാണ് തത്സത് എന്ന് പറയുന്നത്, തത്വമസി പറയുന്ന ആ തത്. ആ തത്സത് ഈക്ഷത ഐക്ഷത ഈക്ഷാം ദർശനം കൃതവത് ഈക്ഷ ദർശനേ എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നാണ് ഐക്ഷത എന്നുള്ളൊരു ഗുണ്ടായി. അതുകൊണ്ട് പറയുന്നു ഈക്ഷദർശനം കൃതവ അവദർശിച്ചു എന്നാണ്. ആ സത്തിൽ ദർശനം ഉണ്ടായി, ദർശിച്ചു, സങ്കല്പം ഉണ്ടായി എന്ന് പറയാം, ജ്ഞാനമുണ്ടായി എന്നെല്ലാം പറയാം. അധസ്ഥന പ്രധാനം സാങ്കി പരികൽപ്പിതം ജഗത് കാരണം, സത്താണ് ജഗത്തിന് കാരണമായിരിക്കുന്നത്. ജഗത് കാരണമായ സത്താണ് നീ എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നത്. പക്ഷെ ജഗത്തിന് കാരണം സത്താണെന്ന് സാങ്കിയന്മാർ പറയുന്നില്ല. അവർ പറയുന്നത് പ്രധാനം അല്ലെങ്കിൽ പ്രകൃതി. പ്രകൃതി എന്നിവർ പറയുന്നത് സത്വരജ തമസുകളുടെ സാമ്യാവസ്ഥയായിരിക്കുന്ന പ്രകൃതി. അതിൽ പരിണാമം സംഭവിച്ചാണ് ഈ നമ്മൾ ഈ കാണുന്ന പ്രകൃതി ഉണ്ടായത്. നമ്മൾ കാണുന്ന പ്രകൃതിയാണ് ജഗത്. അതിന് കാരണമായൊരു പ്രകൃതിയുണ്ട്, അതിനവർ കൊടുത്തിരിക്കുന്ന പേരാണ് പ്രധാനം. അത് ജഗത്തിന് കാരണമെന്ന് പറയുന്നു, അതിനോട് നിഷേധിക്കുന്നു. പ്രധാനത്തെ അചേതനത്വ അഭിമാനം അവർ തന്നെ സ്വീകരിച്ചിരിക്കുന്നത് പ്രധാന അചേതനമാണ്. അചേതനമായതെന്ന് ജഡം. അതിലെങ്ങനെ ഈക്ഷ അല്ലെങ്കിൽ ദർശനം ഉണ്ടാവും, എങ്ങനെ സങ്കല്പം ഉണ്ടാവും, ജ്ഞാനം ഉണ്ടാവും? ബ്രഹ്മസൂത്രത്തിൽ വളരെ വിശദമായി സംഖ്യന്മാരുടെ ഈ ആശയത്തെ സംഗ്രഹം നിഷേധിക്കുന്നുണ്ട്. അത് ശരിയല്ല. ജഡമായ അചേതനമായ ഒന്നും സൃഷ്ടി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പ്രധാനമാണ് ജഗത്തിന് കാരണമെന്നുള്ളത് ശരിയല്ല. പുരുഷനെ സ്വീകരിക്കുന്നു, പുരുഷൻ നിർഗുണനാണ്, അതുകൊണ്ട് പുരുഷന് സൃഷ്ടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ജഡമായ പ്രധാനം സൃഷ്ടിച്ചെന്നാണ് പറയുന്നത്. പരമപ്രകൃതി അംഗീകരിക്കുന്നില്ല. ഇതം തോ സത് ചേതനം വീക്ഷിതൃത്വ ജഡത്തിന് നേരെ വിരുദ്ധമായിരിക്കുന്നു ചേതനം. ചേതനത്തിന് നേരെ വിരുദ്ധമായത് ജഡം. സത് ചേതനമാണ്, അത് സങ്കല്പിച്ചു. സങ്കല്പം ചൈതന്യത്തിലേ സംഭവിക്കുന്നു. ചേതനം അല്ലെങ്കിൽ സത് എന്ന് പറയുന്നത് ഒരു സമുദ്രമാണെങ്കിൽ
അതിലൊരു തരംഗമാണ് ഈക്ഷ. അങ്ങനെ ദർശനം സമുദ്രത്തിൽ ചിലപ്പോൾ ശാന്തമായിരിക്കും, ചിലപ്പോൾ അതൊന്ന് ക്ഷോഭിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റു ചില സ്ഥലങ്ങൾ പറയും ചിത് ക്ഷോഭം എന്ന് പറയും. ചിത്തിലൊരു ക്ഷോഭം ഉണ്ടായി, അതാണ് ദർശനം. അത് ജ്ഞാനമാണ്, അതാണ് സൃഷ്ടിയുടെ ആരംഭം. സൃഷ്ടി തുടങ്ങുന്നത് എങ്ങനെയാണ്? ചിത്തിലൊരു ക്ഷോഭം ഉണ്ടാകും. എങ്ങനെ അതിന് സമാധാനം പറയാൻ പറ്റത്തില്ല. സമാധാനം പറയാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വാക്കാണ് മായ. സുഷുപ്തിയിൽ നിന്നും എങ്ങനെ ജാഗ്രതത്തിലേക്ക് വരുന്നു? സമാധാനം പലതും പറയുന്നുണ്ട്, പക്ഷെ ശരിയായൊരു സമാധാനം ഇല്ല. അതായത് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്നു ബോധപൂർവമാണോ? ആ ചോദ്യത്തിന് സമാധാനം പറയാൻ പറ്റത്തില്ല. ബോധപൂർവം എന്ന് പറയണമെങ്കിൽ അവിടെ ബോധം ഉണ്ടായിരിക്കും. ബോധം മുമ്പിലുണ്ടായാലേ ബോധപൂർവം എന്ന് പറയാൻ പറ്റും. ബോധപൂർവം ജാഗ്രതയിലേക്ക് വരാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ സംഭവിക്കുന്നു? അതങ്ങനെ സംഭവിക്കുന്നു അത്രമാത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിറനിമിത്തമായി സംഭവിക്കുന്നു, അതിനൊരു നിമിത്തമുണ്ട്. ആ ജാഗ്രതയിലേക്കുള്ള വരവിന് ഒരു നിമിത്തമുണ്ട്, അതങ്ങനെ സംഭവിക്കുന്നു അത്രമാത്രം. എനിക്ക് ജാഗ്രതയിലേക്ക് വരണമെന്ന് സങ്കല്പിച്ചിട്ട് ഒരാൾക്ക് വരാൻ പറ്റത്തില്ല. സംസ്കാരം കൊണ്ടെന്നോ വാസന കൊണ്ടെന്നോ ഒന്ന് പറഞ്ഞാലവിടെ യുക്തിക്ക് നിരക്കില്ല. സംസ്കാരം അല്ലെങ്കിൽ വാസന ഏത് രൂപത്തിലിരുന്നു ശരി, ഇനി സംസ്കാരം കൊണ്ട് ജാഗ്രതയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ആ സംസ്കാരത്തെ എന്താണ് പ്രചോദിപ്പിച്ചത്? ഇന്ന് നിദ്രയിൽ സംസ്കാരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ജാഗ്രതയിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ നിദ്രയിൽ നിദ്രാസമയത്ത് മുഴുവൻ സംസ്കാരം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ആ ഗാഢ സുഷുപ്തി അങ്ങനെ തുടർന്നു? ഏത് സമയം ആ സംസ്കാരത്തിന് വരമായിരുന്നല്ലോ. ഒരാൾ പറയുന്നത് ഞാൻ ഒരു മണിക്കൂർ ഉറങ്ങി, ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉണർന്നു. എന്തായി ഒരു മണിക്കൂർ വരെ സംസ്കാരം കാത്തിരുന്നു, അതിനു മുമ്പ് എന്താ സംസ്കാരം പ്രവർത്തിക്കാത്തത്? വാസന എന്താ പ്രവർത്തിക്കാത്തത്? സമാധാനമില്ല. പിന്നെന്താണ്? അതങ്ങനെ സംഭവിക്കുന്നു. അതുപോലെ ദർശനം സംഭവിക്കുന്നു. ആ ദർശനത്തിൽ സൃഷ്ടിയുണ്ടായി. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പറയും പ്രാണികർമ്മ വശവാദ്, പ്രാണികളുടെ കർമ്മമനുസരിച്ച്. ഇതൊക്കെ ഒരു സാമാന്യ യുക്തികളാണ്, ആത്യന്തികമല്ല. അങ്ങനെ ഒരു സങ്കല്പമുണ്ടായി. അപ്പൊ അത് ജ്ഞാനമാണ്. സത്ത് ഒന്ന്, സത്ത് ചേതനം രണ്ടുമൊന്ന്, ഇന്ന് സത്തെന്നോ ജ്ഞാനമെന്നോ പറയാം. അതിനൊരു ദർശനമുണ്ടായി. തത്കഥം ഐക്ഷത വിദ്യ, അതെങ്ങനെ സങ്കല്പിച്ചു? ബഹു പ്രഭൂതം സ്യാം ഭവേയം പ്രജായേയ പ്രകർഷേണ ഉപദ്ധേയ. ഞാൻ പലതാകട്ടെ, അങ്ങനെ സങ്കല്പിച്ചു എന്ന് പറഞ്ഞാൽ പലതിനെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടായിരുന്നത്. ജാഗ്രതും അങ്ങനെയാണ്. അഹംബോധം ഉണ്ടാകുന്നു, അതാണ് ജാഗ്രതയിലേക്ക് വരുന്ന പൊതുവെ. അതോടൊപ്പം ഇതം ബോധം ഉണ്ടാകും. അഹം ഇതം, ഇത്, ഇത് എന്ന് പറയുന്ന അനന്തമായി ഉണ്ടാകും. പ്രപഞ്ചം മുഴുവൻ പ്രകാശിക്കുന്നു. ശബ്ദം കേൾക്കുന്നു, രൂപം കാണുന്നു, ഇങ്ങനെ നാനാതരത്തിൽ ഇതം ബോധം ഉണ്ടാകുന്നു. അതിനാണ് ഇതം ബോധം എന്ന് പറയുന്നത്, വിഷയബോധം.
അങ്ങനെ പ്രഭൂതം സ്യാദ്ഭവേയം പ്രജായേയ പ്രകർഷേണ ഉത്പത്തിയത ഉണ്ടാകട്ടെ, അങ്ങനെ സങ്കല്പിച്ചു എന്ന് പറയുന്നതാണ്. ആ തരത്തിലുള്ള ദർശനമുണ്ടായി, സങ്കല്പമുണ്ടായി, പലതിനെ കുറിച്ചുള്ള സങ്കല്പമുണ്ടായി. ഉറങ്ങിക്കൊണ്ടിരുന്നവനെ സംബന്ധിച്ചുണ്ടാകുന്ന സങ്കല്പങ്ങൾ എന്താണ്? കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, മണം, ഇതൊക്കെയാണ് പ്രത്യക്ഷമായിട്ടുണ്ടാകുന്നത്. കാണുന്നു, രൂപത്തെ കാണുന്നു, കേൾക്കുന്നു, ശബ്ദത്തെ കേൾക്കുന്നു. കാണുന്നു, ചിന്തിക്കുന്നു, അതുപോലെ കേൾക്കുന്നു. പ്രത്യക്ഷമായി വരുന്നത് ശബ്ദം, രൂപം, ഗന്ധം, ഇതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്നു, അഗ്നിയെ സൃഷ്ടിച്ചു, ജലത്തെ സൃഷ്ടിച്ചു, പൃഥ്വിയെ സൃഷ്ടിച്ചു, അതൊക്കെയാണ് സ്ഥൂലം പ്രത്യക്ഷമാകുന്നത്. ആകാശം, വായു അരൂപ്യമായതാണ്. അതുകൊണ്ട് അതൊന്നും പെട്ടെന്ന് വരത്തില്ല മനസ്സ്. പെട്ടെന്ന് കൂടുതൽ സ്ഥൂലമായത് വരും, മൂർത്തമായത് വരും. അതുകൊണ്ട് പെട്ടെന്ന് വരുന്നത് ശബ്ദവും അരൂപവുമാണ്. അതുകൊണ്ട് അതിന്റെ സൃഷ്ടി ആദ്യം എന്ന് പറയും. പിന്നെ മറ്റുള്ളതിനെ സൃഷ്ടിച്ചു. അപ്പോൾ ഒരു വ്യക്തി, സത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. ഒരു വ്യക്തി ഇരുന്നിട്ട് ഇങ്ങനെ സങ്കല്പിച്ചിട്ട് ഓരോന്നിനും ഓരോന്നിനായിട്ട് സൃഷ്ടിച്ചു. ആദാമിനെ അവയെ സൃഷ്ടിച്ചതുപോലെ അങ്ങനെ തന്നെ ഇവിടെ പറയുന്നു. അത്തരത്തിലുള്ള ഒരു സൃഷ്ടിയല്ല അത്. ദൈവത്തിൻ്റെ ഒരു വ്യക്തിയെ ആയിട്ട് സങ്കല്പിക്കുമ്പോൾ ആദ്യം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു, വേറൊരു മനുഷ്യനെ സൃഷ്ടിച്ചു, അതൊക്കെ വെറും കുട്ടിക്കഥകൾ, പൊട്ടക്കഥകൾ. ഇവിടെ ആ തരത്തിലല്ല പറയുന്നു. പിന്നെങ്ങനെയാണ് ആ സൃഷ്ടി മനസ്സിലാക്കേണ്ടത്? യഥാമൃത് ഘടാദ്യാകാരേണ യഥാവാരജ്വാദി സർപ്പാദ്യാരേ ആകാരേണ ബുദ്ധി പരികല്പിതേന. ഇത് ബുദ്ധിയുടെ പരികല്പനയാണ്. അത് നമുക്കറിയാം, ജാഗ്രത എന്ന് പറയുന്ന ഒരു ബുദ്ധിയുടെ പരികല്പനയാണ്. ഈ കൽപ്പന എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കും. അദ്വൈതത്തിൽ തികച്ച് സാങ്കേതികമായിട്ടത് ഉപയോഗിക്കുകയാണ്. കൽപ്പന എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ധരിക്കുന്ന എന്താണോ സങ്കല്പിക്കുന്നു, ഭാവന എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൽപ്പന എന്ന് പറയുന്നത് പ്രതീതി എന്നുള്ള അർത്ഥത്തിലാണ്. രണ്ടും രണ്ടാണ്. അപ്പൊ എന്റെ മുമ്പിൽ പുസ്തകമായിരിക്കുന്നു, ഇത് പ്രതീതിയാണ്, കൽപ്പനയാണ്. പ്രതീതമാകുന്നു വെച്ചാൽ എനിക്ക് അനുഭവപ്പെടുന്നു. അത് സത്യമാണോ അസത്യമാണോ, എന്റെ ബുദ്ധിയുടെ സൃഷ്ടിയാണോ, അല്ല അതേ ബാഹ്യമായിട്ടുള്ളതാണോ.

സങ്കല്പശക്തിയുള്ള സിദ്ധന്മാരുണ്ടെന്ന് പറയുന്നു. സങ്കല്പിച്ച സംഭവിക്കുന്നു. സാധാരണ ജീവന്മാർക്ക് അതൊന്നും സംഭവിക്കരുത്. അതാണ് കൽപ്പന അല്ലെങ്കിൽ ഭാവന. ബുദ്ധി കൽപ്പന എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധിപ്രതീതി. ജാഗ്രത എന്ന് പറയുന്ന ഒരു ബുദ്ധിപ്രതീതിയാണ്. ബുദ്ധി എന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണെങ്കിൽ, ജ്ഞാനം എന്ന് പറയുന്ന ഒരു കണ്ണാടിയാണെങ്കിൽ അതിൽ വരുന്ന പ്രതിബിംബങ്ങൾ, അതാണ് പ്രതീതി എന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് വളരെ ശുദ്ധമായ കണ്ണാടിയാണ്. വളരെ ശുദ്ധമായ കണ്ണാടിയാണ്. പക്ഷേ ഒരു തകരാറുണ്ട്. ഈ ലോകത്തിൽ ഇന്ന് വരെ ആരും ശുദ്ധമായ കണ്ണാടി കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അവകാശപ്പെടാത്തിട്ട് ഞാനൊരു ശുദ്ധമായ കണ്ണാടി ഉണ്ടെന്ന്? അതാർക്ക് സാധ്യമേ അല്ല. ശുദ്ധമായ കണ്ണാടി എന്തുകൊണ്ട് കാണാൻ പറ്റത്തില്ല? ശുദ്ധമായ കണ്ണാടി നോക്കുമ്പോൾ അവൻ കാണുന്ന എന്തായിരിക്കും? തൻ്റെ പ്രതിബിംബം. അപ്പൊ പ്രതിബിംബം കൂടാതെയുള്ള കണ്ണാടിയാണ് ശുദ്ധമായ കണ്ണാടി. അത് കാണാൻ കഴിയത്തില്ല. അപ്പോ കണ്ണാടി കാണുന്നെങ്കിൽ പ്രതിബിംബത്തോടു കൂടിയേ കാണാൻ പറ്റും. പക്ഷെ നമുക്കറിയാം കണ്ണാടി ശുദ്ധമാണോ അത് നമുക്കറിയാം. അതെങ്ങനെ അറിയാൻ പറ്റും? പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റത്തില്ല. കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ട് അറിയാൻ പറ്റത്തില്ല. പ്രതീതി കാണുമ്പോൾ, കണ്ണാടി നോക്കുമ്പോൾ തൻ്റെ മുഖം കാണും. അപ്പോൾ നമുക്ക് കൽപ്പിക്കാം, ഈ ഞാൻ കാണുന്ന എൻ്റെ പ്രതിരൂപം ഇല്ലാതിരുന്നെങ്കിൽ അത് ശുദ്ധമായിരിക്കും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചിന്തിക്കാത്ത കാര്യമാണ്, നമ്മൾ പറയാറുണ്ട് ശുദ്ധമായ കണ്ണാടി. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു കൽപ്പന മാത്രമാണ്. പക്ഷെ അതൊരു സത്യവുമാണ്. സത്യത്തെക്കുറിച്ചുള്ള കൽപ്പന അത് സത്യമാണ്. കാരണം ഈ പ്രതിബിംബം എന്ന് പറയുന്നത് താത്കാലികമാണ്. നമ്മളതിൻ്റെ മുമ്പ് ചെന്ന് നിന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിബിംബം ഉണ്ടായി. അതില്ലാതിരുന്നെങ്കിലോ ആ പ്രതിബിംബം ഉണ്ടാകത്തില്ലായിരുന്നു. അങ്ങനെ ഓരോ പ്രതിബിംബങ്ങളിൽ നിന്നും പ്രതിബിംബങ്ങളും അതിൽ നിന്നൊഴിച്ച് മാറ്റിയാൽ നമുക്ക് ഭാവനയെ സങ്കല്പിക്കാം, അത് ശുദ്ധമായിരിക്കും. പക്ഷെ അത് നമുക്ക് സാധ്യമല്ല. കണ്ണാടി എന്ന് പറയുന്നത് അതിന് പ്രതിബിംബത്തോടുകൂടി ഇരിക്കാൻ പറ്റുന്നുള്ളൂ. അതേസമയം അത് ശുദ്ധവുമാണ്. അപ്പോൾ പ്രതിബിംബത്തോടുകൂടി ഇരുന്നിട്ട് അതിനെന്തുകൊണ്ട് ശുദ്ധമെന്ന് പറയുന്നു? കാരണം ഈ ബിംബങ്ങൾക്കൊന്നും അതിനെ സ്പർശിക്കാൻ കഴിയുന്നില്ല. ബിംബങ്ങൾ ആ ശുദ്ധമായ കണ്ണാടിയിലെ പ്രതീതികളാണെന്ന് പറയാം. അതാണ് പ്രതീതി. സങ്കല്പമല്ല പ്രതീതി എന്ന് പറയുന്നതിന് വേണ്ടി പറയുക. അശുദ്ധമായ പ്രതലത്തിലെ പ്രതീതികളാണ് ഈ നിഴലുകളെല്ലാം. ആ നിഴലുകളുടെ സ്ഥിതി എന്താ? അവിടെ ഉണ്ടത് കണ്ണാടിയുടെ മുമ്പ് ചെന്നിട്ട് അതിന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ എന്റെ പ്രതീതി ഇതില്ല, ഇത് ശുദ്ധമാണ് അതുകൊണ്ട് എന്റെ പ്രതീതി ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ആ പ്രതീതി അംഗീകരിച്ചേ പറ്റും ബലാൽ. അതേസമയം അത് ശുദ്ധമാണ്. പ്രതീതി അതിനെ സ്പർശിക്കുന്നുമില്ല. കണ്ണാടിയിൽ വേണമെങ്കിൽ മറ്റെന്തെങ്കിലും അഴുക്കിട് പറ്റാം, പക്ഷെ പ്രതിബിംബത്തിന് അതിനെ മലിനമാക്കാൻ കഴിയത്തില്ല, അതിനെ സ്പർശിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് പ്രതീതി ആയതുകൊണ്ട്. രണ്ടും രണ്ടാണ്. കണ്ണാടിയിൽ നമ്മൾ കുറച്ച് അഴുക്ക് തേച്ചെന്നിരിക്കട്ടെ, അത് മങ്ങിപ്പോവും. പക്ഷെ പ്രതീതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പ്രതീതിക്ക് കണ്ണാടിയെ ഒരു മാലിന്യം ഉണ്ടാകാൻ കഴിയത്തില്ല. അതാണ് പ്രതീതി. അതങ്ങനെ സംഭവിക്കുന്നതാണ്. അശുദ്ധമായ പ്രതലവും പ്രകാശവും മറ്റൊരു ബിംബവും കൂടി ചേരുമ്പോൾ അത് സംഭവിക്കുന്നു. അങ്ങനെ സംഭവിച്ചിട്ടും ആ പ്രതലത്തിന് സ്പർശിക്കാൻ കഴിഞ്ഞില്ല.

0: ആത്മക്രീഡഃ ആത്മമിഥുനഃ ആത്മാനന്ദഃ സ സ്വരാടു ഭവതി സർവേഷു ലോകേഷു കാമചാരോ ഭവതി. ചാന്തോക്യ ഉപനിഷത് സേസ് ഫോർ ദ ജ്ഞാനി ബിഹൈൻഡ് ഈസ് ദ ആത്മൻ, ഇൻ ദ ഫ്രണ്ട് ഈസ് ദ ആത്മൻ, റൈറ്റ് സൈഡ് ആത്മൻ, ലെഫ്റ്റ് സൈഡ് ആത്മൻ, എബോവ് ഈസ് ദ സെൽഫ്, ഡൗൺ ഈസ് ദ സെൽഫ്. And he delights in the self, he sports in the self, he has his joy in the self. Atmaratihi atmakridaha atmamithunaha atmanandaha saswarad bhavati. He is the monarch, the sovereign ruler. Sarveshu lokeshu kamacharo bhavati. He moves about freely, without any interruption, without any obstacle in all the worlds. Because the only obstacle is this ego, this fellow. Once he is removed, there is no division. So, Bhagavan says, how to express Enkul Arunachala. We will continue tomorrow the same time. Arunachala Shiva, Arunachala Shiva, Arunachala Shiva, Arunachala, Arunachala Shiva, Arunachala Shiva, Arunachala Shiva, Arunachala. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിത് അസ്തി യഥാതവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാം.
1: ഓം നമഃ ശിവായ.
2: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്.
1: ഓം നമഃ ശിവായ.

ചേതത് ഇന്ദ്രസ്ഥിന്ദ്രിയേണ ഹരിഷ്ണോ ഹരിഷ്ണമസ്മത് വഹൻ സത്രം വഹന്ത.

ശിരമസ്മാകമുദ്ധിന്നമസ്മാകമലമസ്മാകം തേജോസ്മാകം ബ്രഹ്മാസ്മാകം സ്മാരസ്മാകം ജഗ്യോസ്മാകം ശിരമസ്മാകമുദ്ധിന്നമസ്മാകമലമസ്മാകം തേജോസ്മാകം ബ്രഹ്മാസ്മാകം സ്വരസ്മാകം ജഗ്യോസ്മാകം ഭഗവോസ്മാകം ഭജാസ്മാകം വീരാസ്മാകം അസ്മാകമും നിർഭരമോഷ്യമുഷ്യാ പുത്രമനോജ സ്വഭോവത്യാസ്മാരാന്മനോതി സത്യേനം വർഷത്തേക പ്രാണമാലം നിരേഷയാ ഭീരമേ നമകരാഞ്ചം പാദരാമി ഇതമസ്മാകമുദ്ധിന്നമസ്മാകമൃതമസ്മാകം തേജോസ്മാകം ബ്രഹ്മാസ്മാകം സ്വരസ്മാകം ദേവോസ്മാകം ഭയവോസ്മാകം ഭജാസ്മാകം ധീരാസ്മാകം രസമാകം നിർഭയ ബഹുമാവശ്യ ജനമവശ്യ പുത്രമതോജ

ഇതമസ്മാകമഖ്യമസ്മാകമൃതമസ്മാകം വേദമസ്മാകം ബ്രഹ്മാസ്മാകം സ്വരസ്മാകം യജ്ഞാസ്മാകം പദമസ്മാകം വജ അസ്മാകം വീര അസ്മാകം അസ്മാകമം നിർഭരാമോഹാമശ്യായണമശ്യാഃ പുത്രമരോഹ സമനപ്പതിനാം പാദാമാവാതെ തസ്കേദം വക്ഷസ്തേന പ്രാണമായം വിവേക്തയാമീതരേണമധാന്തം പാദയാമി ഇതമസ്മാകമഖ്യം നമസ്മാകമൃതമസ്മാകം തേജമസ്മാകം ബ്രഹ്മാസ്മാകം സ്വരസ്മാകം യജ്ഞാസ്മാകം വശമോസ്മാകം പ്രജാസ്മാകം വീരാസ്മാകം തസ്മാകമം നിർഭരാമവാഹാമുഷ്യായണമുഷ്യാഃ പുത്രമഗോജഃ സമാനസ്പത്യാനാം പാശാന്മാവോധി സത്യേണം വക്ഷസ്തേന പ്രാണമായം നിവേക്തയാമീതമേണമധാന്തം പാദയാമി ഇതമസ്മാകമഖ്യം നമസ്മാകമൃതമസ്മാകം ദേവമസ്മാകം ബ്രഹ്മാസ്മാകം സ്വരസ്മാകം യജ്ഞാസ്മാകം വശവസ്മാകം വരാസ്മാകം ധീരാസ്മാകം തസ്മാകമം നിർഭരാമവാഹാമുഷ്യായണമുഷ്യാഃ പുത്രമഗോജഃ സർവോണാം പാശാന്മാവോധി സത്യേനം വക്ഷസ്തേന പ്രാണവാദം നിവേക്തയാമീതമേണമധാന്തം പാദയാമി ഇതമസ്മാകമഖ്യം നമസ്മാകമൃതമസ്മാകം തേജോസ്മാകം ബ്രഹ്മാസ്മാകം സ്വരസ്മാകം യജ്ഞാസ്മാകം പദമോസ്മാകം പ്രജാസ്മാകം വീരാസ്മാകം തസ്മാകമം നിർഭരാമവാഹാമുഷ്യായണമുഷ്യാഃ പുത്രമഗോജഃ സാത്തമാനാം പാദാന്മാവോധി സത്യേനം വക്ഷസ്തേന പ്രാണമായം നിവേക്തയാമീതമേണമധാന്തം പാദയാമി ഇതമസ്മാകമഖ്യം നമസ്മാകമൃതമസ്മാകം തേജോസ്മാകം ബ്രഹ്മാസ്മാകം സ്വരസ്മാകം യജ്ഞാസ്മാകം പരവോസ്മാകം പ്രജാസ്മാകം ധീരാസ്മാകം അസ്മാകമം നിർഭരാമവാഹാമുഷ്യായണമുഷ്യാഃ പുത്രമഗോജഃ സമാനാം പാദാന്മാവോധി സത്യേനം വക്ഷസ്തേന പ്രാണമായം നിവേക്തയാമീതമേണമധാന്തം പാദയാമി ഇതമസ്മാകമഖ്യം നമസ്മാകമൃതമസ്മാകം തേജോസ്മാകം ബ്രഹ്മാസ്മാകം സ്വരസ്മാകം യജ്ഞാസ്മാകം പരമോസ്മാകം പ്രജാസ്മാകം വീരാസ്മാകം തസ്മാകമം നിർഭരാമവാഹാമുഷ്യായണമുഷ്യാഃ പുത്രമഗോജഃ സ്വമാതാനാം പാശാന്മാവോധി സത്യേനം വക്ഷസ്തേന പ്രാണമായം നിവേക്തയാമീതമേണമധാന്തം പാദയാമി ഇതമസ്മാകമഖ്യം നമസ്മാകമൃതമസ്മാകം തേജോസ്മാകം ബ്രഹ്മാസ്മാകം സ്വരസ്മാകം.